ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശസാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ.

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശികൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശികൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 14 തിങ്കളാഴ്ച. കൊലവർഷം 1202, ചിങ്ങമാസം 29 ചിത്തിര നക്ഷത്രം. വിക്ടർ ഹ്യൂഗോ പറഞ്ഞ ഒരു വാചകം കേട്ടാലോ? വാക്കുകൾക്ക് പറയാൻ കഴിയാത്തതും എന്നാൽ നിശബ്ദമായിരിക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് സംഗീതം. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിനുള്ളിലെ സങ്കടങ്ങളോ സന്തോഷങ്ങളോ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാതെ വരാറുണ്ട്. അത്തരം നിമിഷങ്ങളിലാണ് സംഗീതം നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ഒരു നല്ല പാട്ടിന് നമ്മുടെ സങ്കടങ്ങളെ മായ്ച്ച് മനസ്സിന് സമാധാനം തരാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അത്തരം പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാവുക തികച്ചും സ്വാഭാവികമാണ്. മാതാപിതാക്കളുമായി, ഗുരുനാഥന്മാരുമായി, സുഹൃത്തുക്കളുമായി, കുടുംബങ്ങളുമായി, കുടുംബാംഗങ്ങളുമായി എത്രയെത്ര വൈവിധ്യമാർന്ന ബന്ധങ്ങൾ. എന്നാൽ എല്ലാ ബന്ധങ്ങളും ഒരുപോലെയാണോ? ചിലതിനെ നാം ആത്മബന്ധമെന്നും ചിലത് വ്യക്തിബന്ധമെന്നും മറ്റു ചിലത് സാധാരണ ബന്ധങ്ങൾ എന്നൊക്കെ നാം വേർതിരിക്കാറുണ്ട്. ഒരു പക്ഷേ കടപ്പാടുകളുടെ പേരിൽ കിട്ടുന്നതും കൊടുക്കുന്നതുമായ സ്നേഹത്തിൻ്റെ പേരിൽ, മനസ്സുകളുടെ ഐക്യത്തിൻ്റെ പേരിലൊക്കെ ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും വേർതിരിവുകളും ഉണ്ടാവാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാം. മേന്മകൾക്കൊപ്പം ചില ന്യൂനതകളൊക്കെ ഏതു ബന്ധത്തിലും ഉണ്ടാവും. മേന്മകൾക്കൊപ്പം ന്യൂനതകളും ഒരുപോലെ തിരിച്ചറിഞ്ഞ് നീങ്ങിയാൽ ബന്ധങ്ങളിൽ വിള്ളലുകൾക്ക് സാധ്യത വളരെ കുറയും. മുൻവിധിയോടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. പരസ്പരം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതുകൊണ്ട് നിലനിന്നു പോരുന്ന ധാരാളം ബന്ധങ്ങളുണ്ട്. എന്നാൽ ഒട്ടും മനസ്സിലാക്കാത്തതുകൊണ്ട്, വലിയ പ്രതീക്ഷകൾ വയ്ക്കാത്തതുകൊണ്ട് നിലനിന്നു പോരുന്ന ബന്ധങ്ങളും ഉണ്ട്. എല്ലാ ബന്ധങ്ങളും ഒരേ സമയം ശക്തവും ദുർബലവുമാണ്. പരിഗണനകൾ കുറയുന്നതും പരസ്പരം സമയം പങ്കിടാത്തതും അമിതാശ്രയത്വവും ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനു പകരം നശിപ്പിക്കും. പരിപാലനം ആവശ്യമാണ്. പരിപാലിക്കാത്ത ബന്ധങ്ങൾ സുദൃഢമാവില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ച് സംരക്ഷണം നൽകി കളകൾ നീക്കി ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകണം. ബന്ധങ്ങളിൽ ധാരണകൾ രൂപപ്പെടുന്നതിനോടൊപ്പം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കണം. ഒരു കഥ നമുക്ക് കേട്ടു നോക്കാം. ഒരു കിളി മുട്ടയിടാനായി നദീതീരത്തെത്തി. അവിടെ കണ്ട രണ്ടു മരങ്ങളിൽ ഒന്നിനോട് അനുവാദം ചോദിച്ചു. എന്നാൽ മരം ആ കിളിയുടെ ആവശ്യം അപ്പാടെ നിരസിച്ചു. കിളി രണ്ടാമത്തെ മരത്തോട് തന്റെ ആവശ്യം ഉന്നയിച്ചു. മരം സന്തോഷത്തോടെ അതിന്റെ ചില്ലയിൽ കൂടുകൂട്ടുവാൻ കിളിക്ക് അനുവാദം കൊടുത്തു. പിന്നീട് വന്ന ശക്തിയായ പേമാരിയിലും കാറ്റിലും ആദ്യത്തെ മരം കട പുഴകി വീണു. ഇത് കണ്ട് കിളി ഉള്ളാലെ സന്തോഷിക്കുകയും മരത്തെ കളിയാക്കുകയും ചെയ്തു. ഞാനൊന്ന് കൂടു വെച്ചോട്ടെ നിന്റെ ചില്ലയിൽ എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു നിഷേധം? ഇപ്പോൾ എന്തായി, താഴെ വീണു പോയില്ലേ? ഇത് കേട്ട മരം ഇപ്രകാരം ഉത്തരം നൽകി. പ്രായമായതിനാൽ എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാം എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്റെ ചില്ലയിൽ കൂടുകൂട്ടിയാൽ നീയും മക്കളും നശിക്കുമെന്ന് എനിക്കറിയാം. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിനക്ക് കൂടുകൂട്ടാൻ അനുവാദം തരാഞ്ഞത്. ഇത് കേട്ട് കുറ്റബോധം തോന്നിയ കിളി മരത്തിനോട് മാപ്പ് പറഞ്ഞു. എല്ലാ നിഷേധങ്ങളും അഹങ്കാരത്തിൻ്റെതാവണമെന്നില്ല. ആവശ്യങ്ങൾ നിരാകരിക്കുന്നതിന് കാരണങ്ങൾ പലതാകാം. ഓരോരുത്തർക്കും അവരവരുടേതു മാത്രമായ കാരണങ്ങളും അവർക്കു മാത്രമറിയാവുന്ന ജീവിതാവസ്ഥകളും ഉണ്ട്. എല്ലാവരോടും ഒരുപോലെ പെരുമാറാനും എല്ലാവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കാനും ഒരേ രീതിയിൽ പ്രതികരിക്കാനും സാധിച്ചു എന്ന് വരികയില്ല. സ്വന്തം പരിമിതിക്കുള്ളിൽ നിന്നാവും ഓരോരുത്തരും ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. ഇവയെല്ലാം മനസ്സിലാക്കി വേണം ബന്ധങ്ങളെ നോക്കിക്കാണാൻ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സുദിനം ആശംസിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടു നോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി ഹിന്ദി ഭരണഘടനാ ശില്പികൾ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസായി ആചരിക്കുന്നു. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാണ സഭ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത്. അമേരിക്കൻ സാഹസിക നാവികനായ റോബർട്ട് പിയറി താൻ വടക്കൻ ധ്രുവം കീഴടക്കിയതായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് 1909 സെപ്റ്റംബർ 14 ഭൂമിയുടെ ആർട്ടിക് മേഖലയിലെ പരിവേഷണ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലായിരുന്നു ഈ സംഭവം. ഭൂമിയിൽ നിന്നും അയച്ച ഒരു പേടകം ആദ്യമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന ചരിത്ര സംഭവം നടന്നത് 1959 സെപ്റ്റംബർ 14 സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 എന്ന ബഹിരാകാശ പേടകമാണ് ചന്ദ്രനിൽ ആഘാത ലാൻഡിംഗ് അതായത് ഇമ്പാക്ട് ലാൻഡിംഗ് നടത്തി ചരിത്രം കുറിച്ചത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് ബാഗ്ദാദിൽ വെച്ച് രൂപീകൃതമായത് 1960 സെപ്റ്റംബർ 14. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനസ്വേല എന്നീ 5 രാജ്യങ്ങളാണ് ഇതിന് തുടക്കമിട്ടത്. ബ്രിട്ടനും അതിന്റെ കോളനികളും പഴയ ജൂലിയൻ കലണ്ടർ ഉപേക്ഷിച്ച് ആധുനിക ഗ്രിഗോറിയൻ കലണ്ടർ ഔദ്യോഗികമായി സ്വീകരിച്ചത് 1752 സെപ്റ്റംബർ 14. കലണ്ടർ പരിഷ്കരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 2 ശേഷമുള്ള 11 ദിവസങ്ങൾ അതായത് സെപ്റ്റംബർ 3 മുതൽ 13 വരെ കലണ്ടറിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്രിമിനൽ അഭിഭാഷകനും മുൻ കേന്ദ്ര നിയമമന്ത്രിയുമായിരുന്ന റാം ജെഠ്മലാനി ജനിച്ചത് 1923 സെപ്റ്റംബർ 14. ഭരണഘടനാ വിഷയം, ക്രിമിനൽ നിയമം എന്നിവയിൽ സമാനതകളില്ലാത്ത പ്രഗത്ഭനായിരുന്ന അദ്ദേഹം രാജ്യശ്രദ്ധ നേടിയ നിരവധിയായ സുപ്രധാന കേസുകൾ വാദിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അക്കങ്ങളുടെയും സമവാക്യങ്ങളുടെയും ലോകത്ത് തന്റേതായ പുതിയ സിദ്ധാന്തങ്ങൾ കൂട്ടിച്ചേർത്ത മലയാളി ഗണിതശാസ്ത്രജ്ഞൻ. ഉന്നത പഠന ഗവേഷണങ്ങളിലൂടെ ഭാരതീയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയ പ്രഗത്ഭ അധ്യാപകൻ. ഇന്ന് സെപ്റ്റംബർ 14 പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ C.S. വെങ്കിട്ടരാമന്റെ ജന്മദിനം. 1918 സെപ്റ്റംബർ 14 തൃശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം സംഖ്യാശാസ്ത്രം, അരിത്തമെറ്റിക് ഫംഗ്ഷനുകൾ എന്നീ വിഷയങ്ങളിലാണ് പ്രധാനമായും ഗവേഷണങ്ങൾ നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒട്ടനവധി ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ലോകപ്രശസ്ത ഗണിതശാസ്ത്ര മാസികകളിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും സിദ്ധാന്തങ്ങളും ഇടം നേടിയിട്ടുണ്ട്. ലളിതമായ അധ്യാപന ശൈലി കൊണ്ടും ഗണിതത്തോടുള്ള അഗാധമായ അനുരാഗം കൊണ്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വലിയ വഴികാട്ടിയായിരുന്നു. ഗണിതശാസ്ത്ര രംഗത്തെ പ്രതിഭ കൊണ്ടും അധ്യാപന മികവ് കൊണ്ടും കേരളത്തിന് അഭിമാനമായി മാറിയ പ്രൊഫസർ C.S. വെങ്കിട്ടരാമന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated.

0: Rated from 9 September 2026 to 8 October 2026.
1: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है.
0: Connect with your nearest Anganwadi today because hamari Anganwadi hai hamari zimmedari.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: Info@7.
7: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 15, 16, 17, 18, 22 തീയതികളിൽ നടക്കും. പാലക്കാട് മുട്ടികുളങ്ങരയിലുള്ള KUP സെക്കൻഡ് ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ 5:30 മുതലാണ് പരിശോധന. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, ശാരീരിക ക്ഷമതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രാവിലെ 5:30 എത്തിച്ചേരണം. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തീയതി നീട്ടി. ഫൈൻ കൂടാതെ സെപ്റ്റംബർ 25 വരെയും 50 രൂപ ഫൈനോടെ സെപ്റ്റംബർ 30 വരെയും രജിസ്റ്റർ ചെയ്യാം. 4-7 ക്ലാസുകളിലെ തുല്യതാ പഠനം സൗജന്യമാണ്. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 10-ാം തരത്തിന് 1,950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിന് 2,600 രൂപയുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പഠനം സൗജന്യമായിരിക്കും. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ നടക്കുന്നത്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെല്ലാൻ ഉപയോഗിച്ച് SBI ശാഖകൾ വഴി ഫീസ് അടയ്ക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി നടപ്പിലാക്കുന്ന ജില്ലയുടെ തനത് സ്പീഷീസ് പ്രഖ്യാപനം പദ്ധതിയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജില്ലയുടെ തനതായ കാലാവസ്ഥ, ജലസമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട വൃക്ഷം, ജലസസ്യങ്ങൾ, മൃഗം, പറവ, ഔഷധ സസ്യങ്ങൾ, ചെറുജീവികൾ, ഷഡ്പദങ്ങൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നിർദ്ദേശങ്ങൾ നൽകാവുന്നത്. നിർദ്ദേശിക്കുന്ന ജീവിവർഗത്തിന്റെ മലയാളം പേര്, ശാസ്ത്രീയനാമം, ആവാസ വ്യവസ്ഥ, പ്രത്യേകതകൾ, ജില്ലയുടെ ഔദ്യോഗിക ജീവിവർഗമായി തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. ചിത്രങ്ങളുണ്ടെങ്കിൽ അവയും ഉൾപ്പെടുത്താം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 25 PLDC@KSBB.com അല്ലെങ്കിൽ DPTPKD@gmail.com എന്നീ ഇമെയിലുകളിൽ വിവരങ്ങൾ നൽകുക. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റഡീസിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വീഡിയോ നിർമ്മാണത്തിലും എഡിറ്റിംഗിലുമുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 2026 സെപ്റ്റംബർ 1 30 വയസ്സ് കവിയരുത്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള വിശദ നിർദ്ദേശങ്ങൾ prd.kerala.gov.in ലഭ്യമാണ്. ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15. സംസ്ഥാനത്തിന് പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ OEC OBC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകാരം IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലോ മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച് ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്നവർക്കാണ് അവസരം. www.egrants.kerala.gov.in വഴി അപേക്ഷ സമർപ്പിക്കണം. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ഇൻഷുറൻസ് പദ്ധതിയുടെ 4 ഘട്ടത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബോർഡും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇതുവരെ ചേരാൻ സാധിക്കാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കണം. അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനിയുടെ വിവരങ്ങൾ എന്നിവ സെപ്റ്റംബർ 20 DPO റോഡിലുള്ള വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ സമർപ്പിക്കണം. സീഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 20. ജില്ലാ സാമൂഹിക നീതി ഓഫീസിലേക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം പദ്ധതിക്കായി കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. ഇതോടുകൂടി ഇൻഫോ@7 പൂർണ്ണം.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലൈഫിൽ ഒരു അൺഡു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, ജീവിതത്തിൽ ഒരു കൺട്രോൾ സെഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടർ ആയിരുന്ന മാധവിക്കുട്ടിയായിട്ടുള്ള ഇന്റർവ്യൂവില് ഞാൻ മാധവിക്കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്തായിരിക്കും വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഒരു അൺഡു ബട്ടൺ വേണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ തെറ്റായി, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ അത്ര സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞത്. കൺട്രോൾ സെഡ്, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത കാര്യം അൺഡു ചെയ്യുക, തെറ്റിപ്പോയൊരു ഡിസിഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വാക്ക്, നഷ്ടപ്പെട്ടു പോയൊരു ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ഒന്ന് അൺഡു ചെയ്ത് അങ്ങനെ ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം വേണ്ടായിരുന്നു എന്ന് തോന്നിയതെല്ലാം പഴയപടിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഹോ വാവ്, എന്തല്ലേ, എന്ത് രസമായിരുന്നു ലൈഫ്. കമ്പ്യൂട്ടറിൽ അത് പോസിബിൾ ആണ്. കാരണം കമ്പ്യൂട്ടറിൽ ഒരു അൺഡു ബട്ടൺ ഉണ്ട്, കൺട്രോൾ സെഡ് ഉണ്ട്. ഒരു റോങ് മൂവ് ആണെങ്കിലും, ഒരു റോങ് ആൻസർ ആണെങ്കിലും, ഒരു റോങ് എഡിറ്റ് ആണെങ്കിലും ഒറ്റ ക്ലിക്കിൽ അൺഡു ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ കൺട്രോൾ സെഡ് ഇല്ല, ജീവിതത്തിൽ ഈ പറഞ്ഞ അൺഡു ബട്ടൺ ഇല്ല. അൺഡു തിയറിയെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ, അയ്യോ ആ മെസ്സേജ് അയക്കേണ്ടായിരുന്നു അണ്ടു, അയ്യോ ആ മനുഷ്യനോട് അങ്ങനെ പറയണ്ടായിരുന്നു അണ്ടു, ആ സാധനം വാങ്ങണ്ടായിരുന്നു അണ്ടു അണ്ടു അണ്ടു. കമ്പ്യൂട്ടറിൽ എത്ര ഈസിയാണല്ലേ, റോങ് സ്പെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് അണ്ടു ചെയ്യാം, റോങ് എഡിറ്റ് ആണെങ്കിൽ അണ്ടു ചെയ്യാം, റോങ് മൂവ് ആണെങ്കിൽ അണ്ടു ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ നോ അണ്ടു ഡിയർ ലിസണേഴ്സ്. അതുകൊണ്ടാണ് ചില മൊമെന്റ്സ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത്. കാരണം ഒരു കാര്യം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ മൊമെന്റ് അതിൻ്റെ ലാസ്റ്റ് വേർഷൻ ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു സുഹൃത്ത് വിളിക്കുന്നു ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ബിസിയാണ് പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാം എന്ന് പറയുന്ന ഈ പിന്നെയാണ് ചിലപ്പോൾ വലിയ വില്ലൻ. കാരണം ആ കോൺവെർസേഷൻ ചിലപ്പോൾ അവസാനത്തേതായിരിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ അറിയില്ല അല്ലേ. ചിലപ്പോൾ ആ സുഹൃത്തിനോട് പിന്നീട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ലൈഫിൽ എത്രത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും, വന്നിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അത് ലാസ്റ്റ് മൊമെൻ്റ് ആണ്, ഇനി എനിക്ക് സംസാരിക്കാനാവില്ല എന്നറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫോൺ വെക്കില്ലായിരുന്നു, പറയൂ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞേനെ. അത് തന്നെയാണ് ജീവിതത്തിലെ ചെറിയൊരു ട്രാജഡി. ഒരു മൊമെന്റ് അവസാനിക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത്. അവസാനമായി കണ്ട ദിവസം, അവസാനമായി സംസാരിച്ച ദിവസം, അവസാനമായി ഒരുമിച്ച് ചിരിച്ച ദിവസം, അപ്പോഴൊന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ലല്ലോ കൺഗ്രാചുലേഷൻസ് ദിസ് ഇസ് യുവർ ലാസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ അൺഡു ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. പറഞ്ഞ വാക്ക് പോയി, കഴിഞ്ഞ സമയം പോയി, മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി പോയി. പക്ഷേ ഒരു കാര്യമുള്ളത് അടുത്ത മൊമെന്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. സോറി പറയേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയാം. സ്നേഹിക്കുന്ന ഒരാളോട് സ്നേഹിക്കുന്നു, ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ അത് നെക്സ്റ്റ് വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട. കാരണം ജീവിതത്തിൽ അൺഡു ബട്ടൺ ഇല്ല, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ബട്ടൺ ഉണ്ട്, നവ് എന്നാണ് ആ ഒരു ബട്ടന്റെ പേര്. അതിൽ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോഴും സമയമുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, എഴുത്തോലെയാണ് കേൾക്കുന്നത്. ഇന്നലെ അൺഡു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും നല്ലൊരു വേർഷൻ ആകാം. സ്റ്റേ ട്യൂൺഡ്, നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് എഴുത്തോല ഓൺ അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: അയ്യോ അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഈ ഒരു സെന്റൻസ് നമ്മൾ ജീവിതത്തിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. ഒരു മെസ്സേജ് അയച്ചിട്ട് ഡയക്കണ്ടായിരുന്നു, ഒരാളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത്രയും പറയേണ്ടിയിരുന്നില്ല. ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചെടുക്കായിരുന്നു. കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ കൺട്രോളർ അടിച്ചുവിടായിരുന്നു, അണ്ടു അടിച്ചുവിടായിരുന്നു, ഒറ്റ ക്ലിക്ക് പിന്നിലേക്ക് പോവാം. പക്ഷെ ജീവിതത്തിൽ അതില്ല എന്നുള്ള ആ ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോലയില്. ഇതാണ് കുറച്ച് സ്കെയറി ആയിട്ടുള്ള കാര്യം, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലെ ചില മൊമെന്റ്സ് അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അന്ന് നമുക്ക് അറിയില്ലല്ലോ ഇതാണ് അവസാനത്തെ തവണ എന്ന്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്സ് പലപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ല, നമ്മൾ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയതിനെ കുറിച്ചായിരുന്നു. കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു, കുറച്ചുകൂടെ കേൾക്കായിരുന്നു, ആ സോറി നേരത്തെ പറയായിരുന്നു, ആ കോള് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടായിരുന്നു, അന്നെടുത്ത് സംസാരിക്കായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞു പോയതിനെയൊക്കെ നമുക്ക് കൺട്രോൾ സെഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ട്വിസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, അണ്ടു ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ചാൻസ് ഇല്ല എന്ന് പറയുന്നില്ല, പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത വാക്ക്, ഇനി നമ്മൾ പറയാൻ പോകുന്ന വാക്ക് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാം. നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി തിരികെ വരണമെന്നില്ല, പക്ഷെ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതിനുവേണ്ടി റെഡി ആവാം, പ്രിപ്പയർ ആവാം. തെറ്റായ ഡിസിഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, എടുത്ത തെറ്റായ ഡിസിഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലെസൺസ് കൊണ്ട് അടുത്ത ഡിസിഷൻ ബെറ്റർ ആക്കാം. ആക്ച്വലി മേ ബി അതാണ് ജീവിതത്തിന്റെ റിയൽ അണ്ടു തിയറി. കമ്പ്യൂട്ടറിൽ മിസ്റ്റേക്ക് വന്നാൽ അണ്ടു ആണെങ്കിൽ ലൈഫിൽ മിസ്റ്റേക്ക് വന്നാൽ ലേൺ എന്നുള്ളൊരു കാര്യമാണ്. ലേൺ ചെയ്താൽ നമുക്ക് ഗ്രോ ചെയ്യാം, ഗ്രോ ചെയ്താൽ നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാം. അതുകൊണ്ട് ഇന്നലെ എന്താണ് റോങ് ആയി പോയത് എന്ന് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ആ സീൻ കഴിഞ്ഞു, നമുക്ക് അതിന്റെ എൻഡിങ് മാറ്റാൻ പറ്റില്ല. പക്ഷെ അടുത്ത സീൻ, ദ വെരി നെക്സ്റ്റ് മൂമെന്റ് നമ്മുടെ കയ്യിലാണ്. ഇന്നൊരാളെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്ക്, സോറി പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയ്, ഒരുപാട് നാളായിട്ട് മാറ്റിവെച്ച കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. കാരണം ജീവിതത്തിൽ അണ്ടു ബട്ടൺ ഇല്ല, റീറൈറ്റ് ചെയ്യാനുള്ള അവസരം എപ്പോഴും നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ലൈഫ്. കഴിഞ്ഞ പേജസ് തിരുത്താൻ പറ്റില്ല, പക്ഷെ അടുത്ത പേജ് ഇപ്പോഴും ബ്ലാങ്ക് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ലെറ്റ്സ് റൈറ്റ് എ ബെറ്റർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാ ഫിറാമി സൈനിങ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.

യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ടാണ് ഇതേ നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, 3 സന്തോഷങ്ങളാണ് നമുക്ക്. എന്താ പറയുക, ഏഷ്യ കപ്പിൽ വനിതാ ക്രിക്കറ്റിന് കിരീടം, ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ ഡബിള്, അങ്ങനെ 3 സന്തോഷങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ദുബായിൽ നടന്നിട്ടുള്ള ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ഫൈനലിൽ ശ്രീലങ്കനെ 72 റൺസിന് തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ജേതാക്കളായിട്ടുള്ളത്. അതൊരു വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അല്ലേ. എനിക്ക് തോന്നും പുരുഷന്മാരുടെ ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആവേശം ഉണ്ടായേനെ, പക്ഷെ സ്ത്രീകളുടെ ക്രിക്കറ്റിന് പതുക്കെ പതുക്കെ ആ ഒരു ആവേശവും ആഘോഷവും അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടി വരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു ട്രിപ്പിൾ സന്തോഷത്തിലാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷയമാണ്. എനിക്കറിയാം ഒരു ശനി ഞായറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കൂലേ. പക്ഷെ കുഴപ്പമില്ല, അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷെ വേറെ ഒരു വഴിയില്ല, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, ഓഫീസിൽ പോകണം, രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും അടുക്കളയിൽ ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മുടെ റുട്ടീനാണ്. അതിലൊന്നും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും തൽക്കാലത്തേക്ക് വരുത്താൻ പറ്റില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് അതുമാത്രമല്ല, പലരെയും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ വൈദ്യുതി നിയന്ത്രണം അല്ലേ. ഇന്നത്തോടെ അതിലൊരു ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് പറയണത്. പിന്നെ എക്സ്ട്രാ കുറച്ച് വൈദ്യുതി, നമുക്ക് എത്രയോ ഒരു മെഗാവാട്ട് നമുക്ക് വൈദ്യുതി കിട്ടിയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വൈദ്യുതി നിയന്ത്രണം ഒഴിവായി എന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഒരു വലിയൊരു മാറ്റം നമ്മളുടെ ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ ഇന്ന് സംഭവിക്കുന്നത് തന്നെയാണ് ഞാനും വളരെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ പ്രത്യേകതയെ പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പലർക്കും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രത്യേകതയാണ് ആക്ച്വലി. ഈ സെപ്റ്റംബർ 14 എന്ന് പറയുന്ന ദിവസം അല്ലേ, സെപ്റ്റംബർ 14 ദിവസം ഈ സെപ്റ്റംബർ മാസം എന്തൊരു പെട്ടെന്ന് പോകുന്നതെന്നറിയോ. ഓക്കെ, എന്തായാലും സെപ്റ്റംബർ 14 എന്ന് പറയുന്ന ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം നമ്മൾ സ്കൂളിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ വല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലെ ഒരുപാട് മെമ്മറീസ് ഈ ഒരു ദിവസമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേതാണ് ആ ദിവസം, അല്ലെങ്കിൽ ഏതാണ് ആ ഒരു സ്കൂളിലെ മെമ്മറി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ വരാൻ സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ ഈ ഹിന്ദി പഠിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു കാര്യമായിരുന്നു. ആക്ച്വലി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു ലാംഗ്വേജിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് നാഷണൽ ഹിന്ദി ദിവസമാണ്. ഹിന്ദിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, അഡോപ്റ്റ് ചെയ്തല്ലോ നമ്മുടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ശരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ പലപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് സ്കൂളിലിങ്ങനെ ഹിന്ദി ദിവസം എന്ന് പറയുമ്പോൾ ഹിന്ദി ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ടെൻഷനാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ സ്കൂളിൽ. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി നമ്മൾ കുറേ പാട്ടുകളും ഡാൻസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ മെമ്മറീസ് എനിക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ഹിന്ദിയിൽ ആദ്യം പഠിച്ചത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ, ഞാൻ 5ാം ക്ലാസ്സിലാണ് ഹിന്ദി ആദ്യമായിട്ട് പഠിക്കുന്നത്. ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, LKG UKG 1ാം ക്ലാസ് തൊട്ടൊന്നും നമ്മൾ ഹിന്ദി പഠിപ്പിക്കില്ല. 5ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ഹിന്ദി പഠിപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ ഈയൊക്കെ നമ്മൾ എഴുതി പഠിച്ച് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ എക്സാംസ് ഒക്കെ എഴുതി ടീച്ചേഴ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്ത് നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന്, പിന്നെ ഒരു 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ തന്നെ എങ്ങനെയാണെന്ന് എഴുതിക്കോളാം പറയും. 5ാം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അങ്ങോട്ടാണ് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഹിന്ദി പഠിക്കുന്നതും ഹിന്ദിനോടൊരു ഇഷ്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഹിന്ദി പഠിച്ച ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ പഠിച്ച ഹിന്ദി, മേ തുംസേ പ്യാർ കർത്താ ഹൂം, അല്ലെങ്കിൽ കർത്തി ഹൂം, മേ വെച്ച ഹൂം വെക്കണം, അല്ലെങ്കിൽ തും വരുമ്പോൾ ഹോ വെക്കണം, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. എനിക്കും ഇങ്ങനെ ഞാൻ മറക്കാത്ത പല പല കാര്യങ്ങളുണ്ട് ഹിന്ദി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ. എന്തായാലും അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോഴല്ല കേട്ടോ, പാട്ടിന് ശേഷം നല്ലൊരു പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, എൻ്റെ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ പറ്റിയ ഹിരക്ക്, ഇത് എനിക്ക് ചെറിയ കോൾഡും ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഇതുണ്ട്. കാരണം എല്ലായിടത്തും ഒരു ഫ്ലൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ ചെറിയ പനി, ജലദോഷം, പിന്നെ മൊത്തത്തിൽ നല്ല ചൂടൊക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ചിക്കൻ പോക്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ ദ തിങ് ഇസ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ പുറത്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഹൈജീനിക് ആവാനും പിന്നെ ചെറിയ ചെറിയ
പനികളൊക്കെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി പിടിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറച്ച് ചൂടുള്ള സമയമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പനി പടരുന്ന സമയമായതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്കൊന്ന് ഓക്കെയാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി പറയണം. എന്നോടും കൂടിയിട്ടാണോ ഞാൻ പറയുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹിന്ദി പഠനകാലത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ പാട്ടുകൾക്ക് ശേഷം ഇവിടെ നല്ലൊരു പാട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീനയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ പാട്ട് കേൾക്കാൻ പോവാണ്. സ്റ്റേ ട്യൂൺഡ് ടു അഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് ആർജി ഹീന വിത്ത് യു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: യെസ്, അങ്ങനെ ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ നിന്നാണ് പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. പിന്നെ വിനായക ചതുർത്ഥി ഒക്കെ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ റൂട്ടുകളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ദേ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. പേര് പറയൂ.
1: പേര് രാജേഷ് കൽപ്പാത്തി.
0: ഓക്കെ രാജേഷ് ഏട്ടാ, സുഖാണോ?
1: സുഖമാണ്.
0: ഓക്കെ, എവിടെയാണ്? സ്ഥലം എവിടെയാണ്? കൽപ്പാത്തി.
1: സ്ഥലം വൈദ്യനാഥപുരം എന്ന് പറയും.
0: വൈദ്യനാഥപുരം.
1: അതെ അതെ, പുഴയുടെ അടുത്താണ്. വിനായക ചതുർത്ഥി ആണല്ലോ.
0: ഓക്കെ, എന്താണ് അവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ?
1: ഇവിടെ പുഴയില് നെഞ്ചാലം ചെയ്യാന്ന് പറയല്ലോ. ഇത് ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ടിലാണ്, തൊട്ട പുഴയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്.
0: ഓ ഓക്കെ. ഘോഷയാത്രയൊക്കെ ഉണ്ടോ
1: ഞങ്ങളുടെ? അതെ, ഘോഷയാത്രയൊക്കെ ഉണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് വരുമല്ലോ. അതിലൊരു ഒരു സ്ഥലമാണ് വൈദ്യനാഥപുരം.
0: ഓക്കെ, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളിലൊക്കെയാണ്?
1: ഒരുക്കങ്ങളിലാണ്, അല്ല ഞങ്ങള് കാണാനേ ഉള്ളൂ. അതിന് ഒരുക്കങ്ങളൊന്നുമില്ല. ഞങ്ങള് അത് ഞങ്ങള് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാ കാണും. ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ
1: ഞാൻ പഴയ ഒരു ഇതാണ്, ഇപ്പൊ കുറച്ചു കാലമായിട്ട് എന്തൊരു
0: ഒരു പ്രത്യേകത ഉണ്ട്, വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതറിയോ? ശരി, കുഴപ്പമില്ല. ഇന്ന് ഹിന്ദി ദിവസമാണ്. ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷയുണ്ടല്ലോ, ആ ഭാഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ?
1: ഹിന്ദിയിൽ ഉപയോഗിക്കുകയാണ് പൊതുവെ.
0: എന്ത് പറ്റി, അതെന്താണ് ഹിന്ദി ഭാഷയോട് എന്താ ഇത്ര ഇത്ര ദേഷ്യം? എന്താ?
1: അല്ല, ദേഷ്യമൊന്നും ഇല്ല, അത് എന്തോന്ന് അറിഞ്ഞില്ല, അത് പെട്ടെന്ന് ആ സമയത്ത് ഉണ്ടാവാതെ. പഠിപ്പ് കഴിഞ്ഞാലും പിന്നെ നമുക്ക് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അത് കാരണം എഴുതാനൊന്നും അറിയില്ല.
0: ഓ ശരി. എന്നാല് ഹിന്ദിയിൽ പഠിച്ച എന്തെങ്കിലും കാര്യം ഓർത്തിരിക്കണ്ടോ ഇപ്പോഴും?
1: മാതാപിതാ കൂടുതലാണ്.
0: മാതാപിതാ, ഗുരുദേവ്, അതാണോ?
1: അതൊക്കെയാണ്.
0: അത് സംസ്കൃതല്ലേ ആക്ച്വലി?
1: അതെ അതെ. പിന്നെ ഞാനിവിടെ റേഷൻ കട നടത്തുന്നുണ്ട് വൈദ്യനാഥപുരത്തിന്. അപ്പൊ ഇവിടെ ഹിന്ദിക്കാര് വരാറുണ്ട്. അപ്പൊ അവര് പറയുന്നത് കഷ്ടപ്പെട്ടൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്.
0: ബയ്യാ ചേട്ടാ എന്നൊക്കെ പറയൂ അവര്.
1: അതെ അതെ.
0: അപ്പൊ എങ്ങനെയാ, അരി വേണം, മണ്ണെണ്ണ വേണം എന്നൊക്കെ അവരെങ്ങനെ പറയൂ? അപ്പൊ
1: അവര് ഏതൊരു കോമഡിയില് പറഞ്ഞ മണ്ണെണ്ണ
0: അങ്ങനെ പറയൂ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ? അപ്പൊ
1: വിശ്വസ് ഇത് അഹല്യ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അതേമാതിരി വിനായക ചതുർത്ഥി പങ്കെടുക്കുന്ന ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട്. അതിലുള്ള എല്ലാവർക്കും നല്ലൊരു വിശ്വാസം ആഗ്രഹിക്കാം.
0: ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ കേട്ടോ, താങ്ക് യു. ശരി, അപ്പൊ രാജേഷേട്ടനാണ് കുറെ കാലത്തിന് ശേഷം ഹാലിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും പുള്ളി പറയണ എനിക്ക് ഹിന്ദി ഇഷ്ടമേ അല്ല, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയോട് വലിയ കണക്ഷൻ ഒന്നുമില്ല. പിന്നെ മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് സംസ്കൃതമായിരിക്കും അല്ലേ? നമ്മള് മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് സംസ്കൃതമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും നമ്മളിങ്ങനെ ഹിന്ദി ദിവസത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്കൂൾ കുറച്ച് മെമ്മറീസ് ഒക്കെ പറയാട്ടോ. ഈ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഹിന്ദി ദിവസം വരുമ്പോൾ ഹിന്ദി ടീച്ചേഴ്സ്, എനിക്ക് രണ്ട് ഹിന്ദി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം രണ്ടുപേർക്കും ടെൻഷനാണ്, കാരണം നല്ല പ്രോഗ്രാംസ് അവിടെ ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ കുട്ടികളെയൊക്കെ നമ്മൾ ഒരു മൂന്നാല് ദിവസം മുന്നേ നമ്മൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങും. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ ഏഴിലാണോ എട്ടിലാണോ അതോ ഒൻപതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എട്ടാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ എയ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹിന്ദി ടെക്സ്റ്റില് ഒരു ഒരു ഒരു കവിത പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ പല പല ടൈപ്പ് ഓഫ് കവിതകൾ ഉണ്ടാവില്ല, ആ കൂട്ടത്തിൽ ഒരു നാടൻ പാട്ട് പോലെ, അതായത് ഹിന്ദിയിലുള്ള ഒരു നാടൻ പാട്ട് പഠിക്കാനുണ്ടായിരുന്നു. ദേ ഹോ ഹോ ഹോ ഹോ ഭൂമി കാ ഭൂമ്യാല് ദേവാ, ഇതാണ് ആ പാട്ട്. അപ്പൊ ഇതിന്റെ വരികൾ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ട്യൂണില്ല, ഡാൻസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു നമുക്കത് ട്യൂൺ ചെയ്യാം, എന്നിട്ട് നമുക്കത് ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ട്യൂണൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്തു. അതായത് ഇങ്ങനെ ഒരു ട്രഡീഷണൽ അല്ല, നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു ട്രൈബൽ രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സൊക്കെ പോലെ എന്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ കോസ്റ്റ്യൂമൊക്കെ ശരിയാക്കി നമ്മളെല്ലാവരും കൂടെ ഈ ഒരു ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്റെ മനസ്സിലുള്ളൊരു മെമ്മറിയാണ് ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പല ക്ലാസ്സിലൊക്കെ പോയിട്ട് എല്ലാവർക്കും പാടിയൊക്കെ കൊടുത്തു, എന്നിട്ട് നമ്മളെല്ലാവരും ഇതിങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഇങ്ങനെ അത് എൻജോയ് ചെയ്യും. പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം ഒരുമിച്ച് എല്ലാവരും നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും അത് പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിവിഡായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു മെമ്മറിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുപോലെ പല പല കാര്യങ്ങൾ നമ്മൾ ഹിന്ദി ദിവസം അല്ലെങ്കിൽ ഹിന്ദിയുമായി റിലേറ്റ് ചെയ്തിട്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരുടെയും സെക്കൻഡ് ലാംഗ്വേജ് ആവാൻ സാധ്യതയുള്ള ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ടുവിൽ ഹിന്ദി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, കോളേജിൽ വന്നപ്പോൾ ഹിന്ദി എടുത്തിട്ടുള്ള ആൾക്കാർ. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ, ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഹിന്ദി ആയിരുന്നു, അതുപോലെ കോളേജിലും ഹിന്ദി ആയിരുന്നു. അപ്പോൾ ഹിന്ദി ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും, കുറേ വ്യക്തികൾ, കുറേ ഓർമ്മകളൊക്കെ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം ഹിന്ദി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഹിന്ദി സീരിയലുകൾ കാണുക, അതായത് നമ്മൾ ഹിന്ദി ചാനൽസിൽ നോക്കിയിട്ട് അവിടെ ഏറ്റവും നല്ല സീരിയൽ ഏതാണോ അത് നമ്മൾ കാണും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാത്ത വാക്കൊക്കെ എഴുതി കൊണ്ടുവന്നിട്ട് ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ ഇതിൻ്റെ അർത്ഥം എന്താ, ഈ വാക്കിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു, നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി അടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ഈ കഥ പറയുന്നതും ഇന്നത്തെ ആ സീൻ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മെമ്മറീസ് നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി ദിവസം എന്ന് പറയുന്നത് കുറേ മെമ്മറീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാം. എന്തായാലും ദേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത പാർട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. എൻ്റെ അതിനൊപ്പം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ വിനായക ചതുർത്ഥിയൊക്കെ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ട്രാഫിക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ റൂട്ട്സും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. തിരിച്ച് വരുന്ന സമയത്ത് ഈവനിംഗ് ആയിരിക്കും പല പ്രോഗ്രാംസും ഉണ്ടാവുക. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ജേർണി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പല സ്ഥലങ്ങളിലും പനി അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു സമയമാണ്. സോ നിങ്ങളുടെ ഹെൽത്തിലും കൂടെ നിങ്ങളൊരു ഒരു കണ്ണ് വയ്ക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് പ്ലേ ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ആ അങ്ങനെ പാട്ടൊക്കെ കേട്ടതേ തിരിച്ച് തിരികെയാണ്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്യു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹിന്ദി ദിവസത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് September 14th എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ ഞാൻ വേറൊരു കഥ പറയാന്ന് വിചാരിച്ചു അല്ലെ. നിങ്ങൾക്കൊരു ബസ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ചെറുതായിട്ട് നമ്മൾക്കൊരു ഒരു ബസ്സൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആക്ച്വലി നമ്മുടെ KSRTCയിലേക്ക് നിങ്ങൾക്ക് ബസ്സുകൾ സ്പോൺസർ ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു പുതിയ രീതിയിൽ നമുക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ KSRTC ഇങ്ങനെ ഒരു പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സഹകരണ സ്ഥാപനമാവാം, ചിലപ്പോൾ നിങ്ങളൊരു കമ്പനി ആയിരിക്കാം, ഒരു ട്രസ്റ്റ് ആയിരിക്കാം. ഇനി അതുമല്ല, നിങ്ങളൊരു CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമ്മളുടെ KSRTCക്ക് നിങ്ങൾക്ക് ബസ്സുകൾ കൊടുക്കാൻ പറ്റും. ഒരു 9 മുതൽ 15 മീറ്റർ വരെ നീളമുള്ള AC പ്രീമിയം ബസ്സുകൾ, അല്ലെങ്കിൽ AC സീറ്റർ, AC സ്ലീപ്പർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പദ്ധതി വഴിയിട്ട് സ്വീകരിക്കുന്നുണ്ടാവുക. അപ്പം സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനമാണ്, ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ സ്ഥാപനം നിങ്ങളത് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സംഘടനയായിരിക്കാം, അപ്പം നിങ്ങളുടെ പേര് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവിടെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതിൽ പരസ്യം ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി എന്താ പറയുക സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇങ്ങനൊരു വാഹനം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ വാഹനം പിന്നെ കംപ്ലീറ്റ്ലി ഈ എന്താ പറയുക KSRTCയുടെ പരിധിയിൽ വരുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനൊരു ഒരു പരിപാടി ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ദേ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: സുപ്രഭാത്.
0: ഹലോ
1: സുപ്രഭാത്.
0: സുപ്രഭാതം, ഇതാരാണ്?
1: ഞാൻ ഷെഫിൻ ഈരാറ്റുപേട്ടയാണ്.
0: ഷെഫിൻ ചേട്ടാ, സുഖാണോ?
1: അതെ, ഹിന്ദി ദിവസം വേണ്ട, ഹിന്ദിയും കൊണ്ട് ഉറങ്ങിയത്.
0: ആണോ? സുപ്രഭാതം എന്ന് പറഞ്ഞത് ഹിന്ദിയാണോ?
1: സുപ്രഭാത്, അതെ, ഹിന്ദിയാണ്.
0: ഓക്കെ, അപ്പൊ സുപ്രഭാതം.
1: ഹിന്ദി കുറച്ചൊക്കെ എനിക്കറിയാം പറയാൻ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
0: തോടാ തോടാ, എനിക്ക് തോടാ തോടേ അറിയുള്ളൂ
1: കേട്ടോ. തുമ്പോ
0: മുജേ ബഹത്ത് നഹി മാലു, തോടാ തോടാ.
1: ആപ് കൈസാ ഹൈ നാ?
0: ആ, എന്താണ്?
1: ആപ് കൈസാ ഹൈ നാ?
0: ആപ് കൈസേ ഹോ എന്നല്ലേ ചോദിക്ക?
1: ആപ് കൈസാ ഹൈ നാ, അങ്ങനെയും ചോദിക്കാം.
0: അങ്ങനെയും ചോദിക്കാം. ഓക്കെ, മേ ടീക് ഹൂ പോരെ. ഗാനേ കെ ലിയേ മൈനെ കുച്ച് നഹീ ഖായാ, ഷോ കേ ബാദ് മൈനെ ഗാനാ ഗാഊംഗാ. ഓക്കെ,
1: 9 ബജേ കേ ബാദ് ഖാനാ ഖായേഗാ?
0: ഹാ, 9 ബജേ കേ ബാദ് ഷോ ഖത്തം കർനാ ഹൈ നാ.
1: ഉധർ കാ ബുരാ ആദ്മീ കൈസാ ഹൈ നാ സുനിൽ ഭായി ഓർ അഭിരാമി ഭായി?
0: ഹാ, യഹാ സബ് ടീക് ഹൈ, സബ് ടീക് ഹൈ. ആ പോരെ, ഇത്രേ കാ ബാദിലേ. മോസം യഹാ ഏക്ക് എന്താ പറയാ സാധാരണ ഒരു മോർണിംഗ് ആണ്. ഇതിനെങ്ങനെ പറയാം നമ്മള് മലയാളത്തില്, അല്ല ഹിന്ദിയില്? ശരി ശരി, അപ്പൊ ഷെഫിനേട്ടൻ ആള് കൊള്ളാലോ.
1: ഞാൻ ഹിന്ദി ഇപ്പം ആദ്യമൊക്കെ ഹിന്ദി അറിയാൻ വേണ്ടായിരുന്ന ഭാഷയായിരുന്നെ.
0: ഓക്കെ,
1: അപ്പൊ എറണാകുളത്ത് ഒരു 2 വർഷം പോയി ജോലി ചെയ്തപ്പം വൈമാറിനെ കൊടുത്തു ഇന്ന് പണിയെടുത്ത് ഹിന്ദി പഠിച്ചു.
0: അങ്ങനെയാണോ ഹിന്ദി പഠിച്ചത്?
1: അതെ അതെ അതെ അതെ അതെ.
0: അല്ല, അപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടില്ല?
1: സ്കൂളിലൊക്കെ കൊറേ തല്ലി കിട്ടിയിട്ടുണ്ട്, അതാണ് പ്രശ്നം.
0: ആണല്ലേ, തല്ലി കിട്ടിയോണ്ട് പഠിച്ചില്ല?
1: അതെ അതെ, ഞാനൊക്കെ പറഞ്ഞ ഹിന്ദി എന്ന് പറഞ്ഞ ആദ്യമൊന്നും ടീച്ചറൊക്കെ എന്നെ വെളി വരെ ഇറക്കി വിട്ടിട്ടുണ്ട് ഹിന്ദി പഠിക്കാത്തതിന്റെ പേര്.
0: സാരമില്ല, നമ്മളിപ്പോ അതൊക്കെ നെഗത്തിയില്ലേ, ഇപ്പൊ ആ കുറവൊക്കെ നമ്മൾ നെഗത്തി.
1: അതെ അതെ അതെ, അതായത് ഇപ്പം ഞാൻ ഇപ്പൊ ഷോപ്പിംഗ് വർക്ക് ചെയ്യുന്നതായത് ഇപ്പം ഹിന്ദി കസ്റ്റമർ വന്ന എല്ലാരും എന്നെയാവുന്ന ഏൽപ്പിക്കുന്നത് ഹിന്ദി പറയാൻ വേണ്ടി.
0: ഓ, അത് ശരി. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇപ്പോ ഹിന്ദി സംസാരിക്കാതെ വേറെ ഒരു ഒരു നിവൃത്തിയില്ല, കാരണം അന്യഭാഷ തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ.
1: അതെ, ഈയിടെ എന്നോട് ഒരു ഒരു കൂടി പറഞ്ഞു, നിങ്ങളുടെ മലയാളികൾക്ക് ഒന്നും ഹിന്ദി പറയാൻ അറിയില്ല, ക്യാബ് ആയി എന്ന് പറഞ്ഞു.
0: ഓക്കെ,
1: അപ്പൊ ഞാൻ പറഞ്ഞു 10 ആണ്ടി വൈ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, അവര് പറഞ്ഞു മലയാളികൾക്കൊന്നും ഹിന്ദി അറിയില്ല, ചേട്ടൻ എങ്ങനെ ഹിന്ദി അറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയാം എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദി കൂടെ ഉച്ചാര സംസാരിക്കുകയൊക്കെ ചെയ്യും.
0: അതെ അതെ, ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു, നല്ല ഹിന്ദി ഒക്കെ നമ്മൾ സംസാരിച്ചു. പിന്നെ ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടത്?
1: എല്ലാവർക്കും ആയിക്കോട്ടെ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല വിഷയമായിരുന്നു കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ നല്ല ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ശരി. അപ്പൊ ഷെഫിൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഷെഫിൻ ചേട്ടന് ഞാനും കൂടെ ഹിന്ദിയൊക്കെ പറയാനായിട്ട് ശ്രമിച്ചു, എത്രത്തോളം സക്സസ്ഫുൾ ആയതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതുപോലെ കുറെ കുറെ ഓർമ്മകൾ ഹിന്ദി ദിവസം അല്ലെങ്കിൽ ഹിന്ദിയിലെ സ്കൂളിലെ വിശേഷം കോളേജിലെ വിശേഷം ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ടാവും. നിങ്ങൾക്കും വിളിക്കാം 8 1 5 0 9 000 എന്നുള്ള നമ്പറിലേക്ക്. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമാണ് ഇന്നത്തെ വിഷസ് പറഞ്ഞിട്ടുള്ളത് ഷെഫിൻ ചേട്ടൻ. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: Ai inda idu kollalo. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: യെസ്, അങ്ങനെ പാട്ടൊക്കെ കേട്ടതേ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീരയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഹിന്ദി ദിവസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ,
1: സുപ്രഭാതം ഹീര,
0: സുപ്രഭാതം ജയരാജേട്ടാ, സുഖാണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഹിന്ദി ദിവസം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഹിന്ദി കാര്യങ്ങൾ എന്തൊക്കെയാണ് ജയരാജേട്ടാ, പറയൂ.
1: ചെറിയ ക്ലാസ്സില്, 7-ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മറിയാമ്മ ടീച്ചർ പഠിപ്പിച്ച മറ്റേ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു പദ്യമൊക്കെ ആയിരുന്നു ഓർമ്മ വന്നിരുന്നത്.
0: ഇപ്പോഴും ഓർമ്മയുണ്ടോ അത്?
1: അയ്യോ, വരി ആദ്യത്തെ വരി അഞ്ചർ പഞ്ചർ മോട്ടോർ സൈക്കിൾ ചൗടി സീറ്റ് ലഗാക്കി, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതാണ് ആ ഇതാണ് ടീച്ചർ പഠിപ്പിച്ച ആ ഹിന്ദിയും അതെല്ലാം ഓർമ്മ വന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ 95 ഞാൻ ആദ്യമായിട്ട് കേരളം വിട്ട് രാജസ്ഥാനിലേക്ക് എത്തുകയും അതിനു മുമ്പ് കുറെ സീരിയലൊക്കെ കണ്ട് ഹിന്ദിയൊക്കെ പഠിച്ച് വലിയ എനിക്ക് ഹിന്ദി വലിയ കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ പറഞ്ഞ് ഒരുവിധം ഒക്കെ ഹിന്ദി പഠിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ ഒരു കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു.
0: ശരി.
1: അപ്പോ അദ്ദേഹത്തിന് കടുക് എന്താണ് ഹിന്ദിയിൽ പറയാന്ന് അറിയില്ല.
0: അപ്പോ
1: അതിന് സരസവും റായി എന്നൊന്നും പറയാൻ അറിയില്ല, കടുക് വേണം. കടയിൽ അവിടെ നോക്കിയപ്പോ കണ്ടില്ല. ലാസ്റ്റ് കടക്കാരനോട് പറഞ്ഞു, ഗരം തേൽ മേ ഡാൽത്തെ ടൈം ചട്ട്പട്ട് ചട്ട്പട്ട് ബോളി പോലെ.
0: അതാണ് അതാണ്, അതായത് പുട്ട് കടുക് പറ, അതല്ലേ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ.
1: അതെ, എണ്ണയിൽ ഇടുമ്പോ ചട്ട്പട്ട് ചട്ട്പടാന്ന് പറയുന്ന സാധനം തരാൻ
0: പറഞ്ഞു. എന്താണ് കടുകിനെ ശരിക്കും എന്താ ഹിന്ദിയിൽ പറയാ?
1: സർസോ എന്നും പറയും, റായി എന്നും പറയും.
0: റായി
1: സർസോ, സർസോ വലിയ വലിയ കിടക്കും ചെറിയ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ.
0: അതിന്
1: സർസോ റായി എന്നും പറയും, സർസോ എന്നും പറയും. സർസോ ആണ് ശരിക്കും കൂടുതൽ
0: ഉപയോഗിക്കാം. അപ്പൊ കടുക് അവിടെ നന്നായി ഉപയോഗിക്കോ? രാജസ്ഥാനിലൊക്കെ കടുക് ഉപയോഗിക്കുന്നവരുണ്ടോ?
1: അവര് ഉപയോഗിക്കുന്ന കടുക് എണ്ണയിൽ തന്നെ അല്ല, അതൊക്കെ മലയാളിയാണ് പോയത്. നമ്മൾക്ക് കടുകില്ലാതെ പറ്റില്ലല്ലോ, കുക്ക് മലയാളിയാണ്. അവിടെയൊക്കെ അവിടെ കൃഷി ഉള്ളതല്ലേ, ഇവിടെ കടുക് പാടങ്ങൾ ഒരുപാടുള്ളതല്ലേ. അവര് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കടുകിന്റെ ഇല, നമ്മൾ ഈ ചീരയൊക്കെ ഉപയോഗിക്കുന്ന മാതിരി കടുകിന്റെ ഇല പഞ്ചാബിലും രാജസ്ഥാനിലും ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ അവരുടെ ആ ഇലക്കറി. പിന്നെ അതുപോലെ അവര് കടുക് എണ്ണയിൽ തന്നെയാണ് എല്ലാം പാചകം ചെയ്യുന്നത്. കടുക് അവർക്ക്.
0: ശരി ശരി, അപ്പൊ എന്തായാലും ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടത്?
1: ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പിന്നെ കേട്ട് കൂട്ടുകൂടി എന്റെ എല്ലാ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ, ടേക്ക് കെയർ കേട്ടോ. അപ്പൊ ജയരാജേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ജയരാജേട്ടൻ രാജസ്ഥാനിൽ പോയതും ഹിന്ദി പഠിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളോട് സംസാരിച്ചു. അപ്പൊ എന്തായാലും സർസോ അല്ലെങ്കിൽ റായി എന്നാണ് കടുകിനെ പറയാമെന്ന് ഞാൻ പഠിച്ചു, നിങ്ങളും പഠിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ കൃത്യമായിട്ട് മീറ്റർ ഇട്ടില്ലെങ്കിൽ ഇനി കുറച്ച് പണിയൊക്കെ ചെറുതായിട്ട് പാളും. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നാളെയൊക്കെ നമ്മുടെ പാലക്കാട് സ്റ്റാൻഡിലൊക്കെ കുറച്ച് ബോധവൽക്കരണം ഒക്കെ നടക്കുന്നതാണ് പറയുന്നത്. പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ശരിക്കും മീറ്ററിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങിക്കുമെന്നുള്ള കംപ്ലയിന്റ് ഒക്കെ കൂടിയതുകൊണ്ടാണ് ഓട്ടോക്കാർക്ക് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ MBD തീർച്ചയായിട്ടും അവിടെയൊക്കെ കുറച്ച് ചെക്കിങ്ങുകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ കൺസിഡർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീറയുടെ സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 57 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ റാണ്ടമായിട്ട് കുറച്ച് മെസ്സേജസ് ഒക്കെ വായിക്കുകയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷ, സ്നേഹം ഒരു വിശ്വാസമാണ്, നാം സ്നേഹിക്കുന്നവർ നമ്മെ മറക്കില്ല എന്ന അമിത വിശ്വാസം. ഇന്ന് ജന്മദിനമായ നമ്മുടെ സ്വന്തം ചങ്ക് ഫോർട്ട് കൊച്ചിക്കാരൻ ജയങ്കറിന്റെ പ്രിയ പത്നി സലിത ചേച്ചിക്ക് 1,000 ജന്മദിനാശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം വിവാഹ വാർഷികമുള്ള എല്ലാവർക്കും ആശംസകൾ. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നകൂടിലെ കൂട്ടുകാർക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് പി വി മുഹമ്മദാണ് വടക്കേ വാവനൂർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് സ്റ്റിക്കേഴ്സും മോർണിംഗിൽ മറ്റേ വിനായക ചതുർത്ഥിന്റെ ഒക്കെ കുറേ ഫോട്ടോസും അതുപോലെ തന്നെ ജിഫൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. മേ ഹിന്ദി നെഹി മാലു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദിക്ക് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജയങ്കർ ഫോർട്ട് കൊച്ചിയുടെ ഭാര്യ സലിതയ്ക്ക് 1,000 ബർത്ത്ഡേ ആശംസകൾ. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നുകൊണ്ട് ഷീബയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലുള്ള മിക്ക ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണല്ലേ. നമുക്ക് നന്നായിട്ട് ഹിന്ദി വായിക്കാൻ അറിയാം, നന്നായിട്ട് ഹിന്ദി എഴുതാനും അറിയാം, പക്ഷെ ഹിന്ദിയിൽ സംസാരിക്കാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ തൊടാ തൊടാ എന്ന് പറഞ്ഞു എന്നെ പോലെ അല്ലേ. ഓക്കെ, എന്തായാലും എനിക്ക് ഹിന്ദിയിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വായിക്കട്ടെ, ദൈവമേ തെറ്റി പോവെന്തോ. ഹേ ഹീരാ, മേരി ഓർ സേ വിനമ്ര നമസ്കാർ സഭി ശ്രോതാവോങ്കോ ഹിന്ദി ദിൻ കി ശുഭ് കാമനായേ. ഹിന്ദി ദിന ആശംസകൾ അറിയിക്കേണ്ടത് ഹിന്ദി അധ്യാപകർക്ക്, നിമ്മി വീരാജ് കൊല്ലങ്കോട്, എം എസ് സന്തോഷ് കൊല്ലങ്കോട്, ഇന്ദിരാ ശ്രീ വിദ്യാലയ വിശ്വ യ്യർ കൊല്ലങ്കോട്, രാധാ നായർ, ഭാവകുമാർ, ഡോക്ടർ ജയകൃഷ്ണൻ, ശരത് അയ്യർ, അതുപോലെ തന്നെ ഐലൂർ പി ദിനേഷ് കുമാർ, പ്രൊഫസർ കല്യാണിക്കുട്ടി കിഴക്കുംപാട്ടുകര, കേശവദാസ്, കൊല്ലങ്കോട് എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ചേട്ടാ, എല്ലാവർക്കും നമ്മൾ ആശംസകൾ. സ്പെഷ്യലി ഹിന്ദി ടീച്ചേഴ്സിന് ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഹിന്ദി ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരു നല്ലൊരു ഹിന്ദി ദിനം ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് അഹല്യ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ദുജയാണ് മായന്നൂർ എന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ദുജ ചേച്ചി, നല്ലൊരു ദിവസമാവട്ടെ. അടുത്തത് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. സുലൈ അയനിക്കോട് നിന്നാണ്. ഒരുപാട് ഓടുന്ന ചില ദിനങ്ങൾ ഓട്ടത്തിൽ തളർന്നു പോയേക്കാം, പക്ഷെ ഉള്ളിലെ ലക്ഷ്യം അകന്നു പോകരുത്. ഓട്ടം തുടരാനുള്ളതാണ്, സ്വപ്നങ്ങൾ നേടാനുള്ളതാണ് ശുഭദിനം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് സുലൈ അയനിക്കോട്. അപ്പൊ ചേട്ടനും നല്ലൊരു ദിവസം നമ്മൾ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് പഴയ ഒരു പാഠപുസ്തകം പോലെയാണ്. ചില താളുകൾ വായിക്കുമ്പോൾ ചിരി വരും, ചില താളുകൾ വായിക്കുമ്പോൾ കണ്ണു നിറയും. പക്ഷെ ഓരോ താളും മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, പക്ഷെ അടുത്ത താളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാവർക്കും ശുഭദിനാശംസ.

നേരുന്നത് ടി അഷ്റഫാണ് വെസ്റ്റ് കൈപ്പുറത്തിൽ നിന്ന്. അങ്ങനെ കുറെ പേരുടെ മെസ്സേജസ് കാണാനുണ്ട്. എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു മെസ്സേജും കൂടെ വായിക്കാട്ടോ. ഹായ് ഹീര, ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം ഏവർക്കും നേരുന്നു. നൂറ്റാണ്ടുകളുടെ ഗന്ധം പേറിയ വശ്യസുന്ദരമായ കടൽ ചരിത്രത്തെ ചുംബിക്കുന്ന മന്ദഹാസത്തോടെ നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയുടെ സ്വന്തം ജയങ്കറിന്റെ പ്രിയപത്നി സലിതയുടെ ജന്മദിനമാണിന്ന്. ജയങ്കറിന്റെ സഹധർമ്മിണിക്ക് 1000 ജന്മദിനാശംസകൾ. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ സൗഹൃദവാണിയുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഇന്ന് മറ്റ് ജന്മദിനങ്ങൾ, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ത്രിമൂർത്തീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥി ആശംസകൾ കൂടെ തൃശൂർ ഹെലോ റേഡിയോയിൽ ആർജിസിനും ജോസേട്ടനും വിവാഹദിന ആശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പനാണ് തിരുവില്ലാമലിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിഷസ് എത്തി എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. 9 മണി കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

യെസ്, അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ചക്കരമുത്ത് എന്ന സിനിമയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. 9 മണി കഴിഞ്ഞ് 8 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. കുറച്ച് മെസ്സേജസും കൂടെ വായിക്കാനുണ്ട് നമുക്ക്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, എനിക്ക് ഇഷ്ടമില്ല ഒരു വിഷയമാണ് ഹിന്ദി. എന്നാൽ ഇന്ന് സാഹചര്യം മാറി, ഞങ്ങളുടെ കടയിലുള്ള 3/4 കസ്റ്റമറും ഹിന്ദിക്കാരായതുകൊണ്ട് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം. എന്നാൽ എന്റെ മക്കളും ദിനേട്ടനും അടിപൊളിയായി ഹിന്ദി സംസാരിക്കും. കടയിൽ വരുന്നവർ ചോദിക്കും, ചേച്ചി നല്ലവണ്ണം ഹിന്ദി സംസാരിക്കുന്നെന്ന് പറയാറുണ്ട്. എന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ മാത്രമേ അറിയുന്ന അവർക്കറിയില്ലല്ലോ. പിന്നെ ഹീരക്കുട്ടി, ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരും ഹിന്ദിക്കാരാണ്. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. വിനായക ചതുർത്ഥി ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ഷീബ ദിനേഷ് ആണ്, ആലാമരത്തിൽ നിന്ന്. അപ്പൊ ഷീബ ചേച്ചി നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് മണിമേഖലയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും ഗുഡ് ഡേ വിഷ് ചെയ്തിട്ടുള്ളത് മണിമേഖല ഹരിദാസ് ആണ്. താങ്ക് യു ചേച്ചി, നല്ല ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമസ്കാരം ഹീര, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കലം പിടിച്ചായിരുന്നു എഴുതിയിരുന്നത്, ഇപ്പോൾ കലം കഴുകലായി. ഓഫ്, വലിയൊരു വൻ സെന്റൻസ് ആയിരുന്നു കേട്ടോ. കലം പേന പിടിച്ചായിരുന്നു എഴുതിയിരുന്നത്, ഇപ്പൊ കലം കഴുകലായി. തുമാര നാം ക്യാ ഹെ മേരാ നാം ശാന്തി ഹെ, അത് മാത്രം അറിയാം. ഞങ്ങൾക്കൊരു ഗണപതി അമ്പലമുണ്ട്, തത്തമംഗലമാണ്. അവിടെ ഇന്ന് ഫുൾ പൂജയാണ്, അന്നദാനമുണ്ട്. ആർക്കും വരാം, എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകളാണ്. ശാന്തി കൃഷ്ണ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ശാന്തി ചേച്ചി നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഞാനും 5-ാം ക്ലാസ്സിൽ തന്നെയാണ് ഹിന്ദി പഠിച്ചു തുടങ്ങിയത്. അന്ന് പഠിച്ച ഹേ ഗുലാബ് ഹി കിത്തന സുന്ദർ കിത്തന ഉസ്ക രൂപ് മനോഹർ എന്ന രണ്ട് വരി പദ്യം മാത്രമേ ഇന്നും എന്റെ ഓർമ്മയിലുള്ളൂ. ബാക്കി 5 കൊല്ലം പഠിച്ചത് എല്ലാം വിസ്മൃതിയിലാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും വിനായക ചതുർത്ഥി ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ലീല ടീച്ചറാണ്. അപ്പൊ ലീല ടീച്ചർക്ക് നല്ലൊരു ദിവസമാവട്ടെ. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ RRR. ഞാൻ 5-ാം ക്ലാസ് മുതലാണ് ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കാൻ തുടങ്ങിയത്. ഹിന്ദി പഠിക്കാൻ വളരെ എളുപ്പമാണ്, എനിക്ക് ഹിന്ദിക്ക് എപ്പോഴും ഫുൾ മാർക്കായിരിക്കും. പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഹിന്ദിയായിട്ടുള്ള ബന്ധമില്ലാതായി. ഇപ്പൊ എനിക്ക് അറിയാവുന്നത് തുമാര നാം ക്യാ ഹെ രമ്യാഹെ എന്നാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വിനായക ചതുർത്ഥി ഉത്സവമാണ്, എല്ലാവർക്കും ഒരുപോലെ ഡ്രസ്സൊക്കെ കോഡ് എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഡി ജെ പ്രോഗ്രാമാണ്. രാമണ്ടിച്ചള്ളയിലെ എല്ലാവർക്കും വിനായക ചതുർത്ഥി, രാമണ്ടിച്ചള്ളയിലെ കേട്ടോ, എനിക്ക് സ്ഥലം അറിയാവുന്നതാണ്. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു. രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും രമ്യ ചേച്ചി നല്ലൊരു ദിവസമാവട്ടെ, എല്ലാവർക്കും നല്ലൊരു കിടുക്കാച്ചി ദിവസം ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, എനിക്കും പഠിക്കുന്ന കാലത്ത് ഹിന്ദിയിൽ നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആയിരുന്നു ഹിന്ദി എന്ന് കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ കവിത ചേച്ചി നല്ല ദിവസമാവട്ടെ കേട്ടോ. ആൻഡ് ഗുഡ് മോർണിംഗ് ഹീര, നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയോട് എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെ പോയാലും ഞാൻ ഹിന്ദിയിൽ ജയിച്ചിരിക്കും. ഹിന്ദി ഒട്ടും അറിയാതിരുന്നിട്ടും ഹിന്ദി സിനിമകൾ നല്ലോണം കണ്ടിട്ടുണ്ട്. കടയിൽ വരുന്ന ബംഗാളികളോട്, ബംഗാളികൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതിഥി തൊഴിലാളികൾ, ഓക്കെ, കടയിൽ വരുന്ന അതിഥി തൊഴിലാളികളോട് തോടാ തോടാ ഹിന്ദിയൊക്കെ ഞാനും പറയാറുണ്ട്. ഞാൻ ആദ്യം പഠിച്ചത് തുമാര നാം ക്യാഹയാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശാന്തി സുമേഷ് എലപ്പുള്ളിയുടെ ശുഭദിനാശംസകൾ. നല്ലൊരു ദിവസമാവട്ടെ. പിന്നെയും മെസ്സേജസ് ഒരുപാടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഹീരക്കുട്ടി, ഹാവ് എ നൈസ് ഡേ എന്ന് അയച്ചിട്ടുള്ളത് ദിവ്യയാണ്. ദിവ്യ ചേച്ചി താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ അജിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു, എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നമസ്കാരം ഹീര, എന്റെ പ്രിയതമയായ സലിതയുടെ ജന്മദിനമാണെന്ന് എന്റെ പ്രിയതമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം എന്റെ സൌഹൃദവാണിയിലെ എല്ലാ ചങ്സിനും ആർ ജി ഹീരയ്ക്കും നല്ല ആശംസകൾ. ഫോർട്ട് കൊച്ചിക്കാരൻ ജയങ്കറും മകൾ ശ്രീനന്ദയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് ആരാണ്, ഗുഡ് മോർണിംഗ് അഹല്യ കുട്ടി ആൻഡ് ഹീരക്കുട്ടി. ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇന്നലെ നമ്മൾ ഏഷ്യ കപ്പിൽ വുമൻസ് ക്രിക്കറ്റ് ടീമിന് ഫൈനൽ വിജയിച്ചു, കപ്പ് നേടിയ കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഞാനത് രാവിലെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും മജീഷ് ഏട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കും ഒരുപാട് എന്താ പറയുക, അഭിമാനമുള്ളൊരു ദിവസമാണ്. ലാസ്റ്റ് മെസ്സേജ് ആണ്, ഗുഡ് മോർണിംഗ് ഹീരക്കുട്ടി, ഇന്നത്തെ ഹിന്ദി ടോപ്പിക് ബഹുത് അച്ഛാ ഹെ. മേ മേരാ ഷാദി കോ പെഹലെ ചാർ സാൽ മേരി ബഡി ബെഹൻ കെ സാത്ത് മുംബൈ മേ ധാ മേരിക്കോ തോടാ തോടാ ഹിന്ദി മാലു ഹെ സിയാദ നഹി ആത്തെ. ഇന്നത്തെ ഹിന്ദി ടോപ്പിക് കേട്ടപ്പോൾ കുച്ചു കുച്ചു ഹോത്താ ഹെ ഹീര എന്ന് കുറെ ചിരിച്ചു. സരസു എന്ന കടുകിനെ ഇന്ന് ഞാൻ 2 ഉപ്പേരിയിലിട്ടു മോളെ, സരസു എന്നോട് ക്ഷമി. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പെന്നാണ്. ഇന്നത്തെ ഹിന്ദി പാട്ടുകൾ അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇന്ദിര ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. നല്ല രസമായിട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു. നല്ലൊരു ദിവസമാവട്ടെ, വിനായക ചതുർത്ഥി ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ.
അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ഹിന്ദി ദിവസമാണ്, ഇന്ന് ഗ്രന്ഥശാല ദിനമാണ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് ഒരു ബൈ ബൈ പറയുന്നത്. ആർ ജി ഹീര ഫ്രം അഹലി എഫ് എം 90.4. ബാക്കി ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആർ ജി സി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ ബൈ ബൈ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹലി എഫ് എം 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

ചകരക ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടികോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലി ഗിലിമൽ സുലു സുലുമൽ മകനക ഹുക്കുബുക്കുറേ ടുക്കുബുക്കുറേ ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കി ചക്കച്ചോ.

0: യെലോ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: celluloid.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലൗഡിലേക്ക്. സെല്ലൗഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സിനിമ ഏതാണെന്നറിയാം? ഈ ബോക്സ് ഓഫീസിൽ ഓണത്തല്ലിനൊന്നും നിൽക്കാതെ ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് ഓണത്തിന് ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം തിയേറ്ററുകളിലെത്തിയ ദുൽഖർ സൽമാൻ ചിത്രമായിട്ടുള്ള ഐ ആം ഗെയിം. അതെ, ഫാന്റസിയാണോ? അതെ. ആക്ഷൻ ഉണ്ടോ? അതെ. രണ്ടും കൂടി ചേർന്ന ഫാന്റസിയും ആക്ഷൻ ത്രില്ലറും ചേർന്നൊരു ശരാശരി ഫെസ്റ്റിവൽ ചിത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ, ലോകം മാറ്റി നിർത്താണെങ്കിൽ മലയാളത്തിൽ ദുൽഖർ ചെയ്യുന്ന ആദ്യ ഫാന്റസി ചിത്രമായിരിക്കും എന്ത് ഈ ഐ ആം ഗെയിം. അതുപോലെ തന്നെ RDX ശേഷം നഹാ സംവിധാനം ചെയ്യുന്ന സിനിമ, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഏറെ നിറഞ്ഞൊരു പ്രൊജക്റ്റാണ് കേട്ടോ ഐ ആം ഗെയിം എന്ന് പറയുന്ന ഈ ഒരു മൂവി. പിതാവിന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ് ആര്? ഡാൻ ജോൺ. ഗാംബ്ലിങ്ങും ഈ ചീട്ട് കളിയൊക്കെ ആയിട്ട് ദൂർത്തടിച്ച് ഇങ്ങനെ കുത്തഴിഞ്ഞൊരു ജീവിതം നയിക്കുന്ന ഒരു പുത്രൻ എന്നൊക്കെ പറയില്ലേ, യെസ് അത് തന്നെ, അതാണ് ഈ ഡാൻ ജോൺ എന്ന് പറയുന്ന കഥാപാത്രം. യാഥാർത്ഥ്യത്തെക്കാൾ ഭാഗ്യത്തെ വിശ്വസിക്കുന്ന ചൂതാട്ടക്കാരനാണ് ഈ ഡാൻ. എന്നാൽ ആ ഒരു വിശ്വാസം അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പരാജയങ്ങളുടെ പടുകുഴിയിലേക്കാണ്. എല്ലാവരുടെയും മുൻപിൽ തോറ്റു നിൽക്കുമ്പോഴാണ് മറ്റൊരു ദുരന്തം ഡാനിന് നേരിടേണ്ടി വരുന്നത്. അതവന്റെ ലോകം തന്നെ കീഴ്മേൽ മറിക്കുന്ന ഒന്നായിട്ട് മാറാണ്. അതെന്താ സംഭവം എന്നുള്ളത് സിനിമ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സിനിമ കാണാം. ഓക്കെ, അപ്പൊ അത് ഈ കഥ. പിന്നീട് എന്താ സംഭവിക്കുന്നത് അറിയാം? ഡാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അമ്പരപ്പിക്കുന്ന അപ്രതീക്ഷിതവുമായിട്ടുള്ള കുറെ ടേൺസ് ഉണ്ട്, ഒരുപാട് വഴിത്തിരിവുകളുണ്ട്. ആ ഒരു കഥയാണ് ഐ ആം ഗെയിം എന്ന സിനിമ പറയുന്നത്. വളരെ രസകരമായ ഒരു പ്ലോട്ടാണ് ശരിക്കും സിനിമയുടേത്. തമിഴിൽ ലോകേഷ് കനകരാജ് പ്രഖ്യാപിച്ച സൂപ്പർ ഹീറോ സിനിമയുടേതിന് സമാനമായ ഒരു കഥാഗതി ഈ ഒരു സിനിമയ്ക്കുണ്ട്. ആ ഒരു ഫാന്റസി എലമെന്റാണ് ഐ ആം ഗെയിമിനെ വേറിട്ടതാക്കുന്നത്. ഒരു ഗെയിം മോഡ് പോലെ തന്നെയാണ് ശരിക്കും നമുക്ക് ആദ്യ പകുതി ആ ഒരു കഥയുടെ സഞ്ചാരം. പേഴ്സണലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരുപാട് ട്വിസ്റ്റും ടേണും നിറഞ്ഞ കഥാഗതികളിലൂടെ ആവേശഭരിതമാകുന്നതാണ് ഈ ഒരു കഥയുടെ തുടക്കം, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ കഥയുടെ വേഗതയും താളവും ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട്. പിന്നീട് വരുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും പ്രതികാരവും ഒക്കെ പറഞ്ഞ് പഴകിയത് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലുണ്ട്, അത് ഒരിക്കലും നമുക്ക് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ടിപ്പിക്കൽ നമ്മൾ കണ്ട് പഴകിയ കഥകൾ തന്നെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഐ ആം ഗെയിം എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid, my dear friend, it's me, RJ. I am game in the cinema. We are going to talk about this in the cinema. Now, I am game in the cinema. This is the RDX. RDX cinema, we are going to talk about this. I am game in the cinema. Now, in RDX, we are going to talk about this. An emotional connection. ഇപ്പോ നഹാസിന്റെ ആദ്യത്തെ സിനിമയായിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് RTX, അല്ലെ? ആ ഒരു സിനിമയിൽ ഇപ്പോൾ ഫൈറ്റ് സീൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഓഡിയൻസ് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഒരു വൈകാരികമായൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, RTX-മായുള്ളൊരു താരതമ്യവും ഇമോഷണൽ കണക്ഷനും നഹാസിന്റെ ആദ്യ സിനിമയായ RTX-ലേതുപോലെ വൈകാരിക കണക്ഷനൊന്നും ഈ ഒരു ചിത്രത്തിന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിലെ ചെറിയൊരു നെഗറ്റീവായിട്ട്, അതായത് ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ വീട്ടിൽ വെച്ചുണ്ടാകുന്ന അക്രമവും അതുപോലെ ആ കുട്ടിയുടെ മാല തട്ടിയെടുക്കുന്ന സീനൊക്കെ ശരിക്കും നമ്മൾക്ക് തോന്നിയിരുന്നു, ഈ വില്ലന്മാർക്കിട്ട് നല്ല കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ. എന്നാൽ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലേക്ക് നമുക്കിതിലെ ചില ഇമോഷണൽ കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതൊരു ഒരു ചെറിയൊരു നെഗറ്റീവ് പോലെ തന്നെയാണ്. അതുപോലെ ഉള്ള രംഗങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിനിമയിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ മിസ്സാവുന്നതായിട്ട് ഫീൽ ചെയ്യും എന്നതാണ് ഈ പറഞ്ഞു വന്ന ഒരു കാര്യം കേട്ടോ.

0: celluloid.
1: യെസ്, ദുൽഖർ സൽമാന്റെ പ്രകടനവും മറ്റ് കഥാപാത്രങ്ങളും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഐ ആം ഗേ. സല്ലാഡാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹലി എഫ് എം 90.4 വിത്ത് മീ ആർ ജി അഹല്യ. അപ്പോ ഐ ആം ഗേ, അതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാലെ. ദുൽഖർ സൽമാന്റെ പ്രകടനവും മറ്റ് കഥാപാത്രങ്ങളും ഉണ്ടല്ലോ. ദുൽഖർ അടുത്ത ചെയ്തതിൽ വെച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രമാണ് ഡാൻ ജോൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഈ ഒരു വേഷം തികഞ്ഞ കൈയടക്കത്തോടെ അവതരിപ്പിക്കാനായിട്ട് നടന്ന് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഓവറാണോ എന്ന് തോന്നിപ്പോകേണ്ട സാധനങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം തൊട്ടു മുൻപുള്ള സീനിൽ അദ്ദേഹം എടുത്തൊരു സ്ട്രെയിനും അല്ലെങ്കിൽ പ്രയത്നമൊക്കെ കൈയടി ശരിക്കും നമ്മളിങ്ങനെ ഓഹ് ഇദ്ദേഹം എന്താ പെർഫോമൻസ് എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ കൃത്യം, അതായത് ആക്ഷൻ രംഗങ്ങളിലും ഗംഭീര പ്രകടനമാണ് ദുൽഖർ നടത്തിയിരിക്കുന്നത്. സിനിമയുടെ പ്രധാന പ്ലസ് പോയിന്റും ദുൽഖറിന്റെ ഈ ഒരു ആക്ഷൻ തന്നെയാണ്. ഈ ഒരു കഥാപാത്രമായിട്ട് മറ്റൊരു നടനെ സങ്കല്പിക്കുക തന്നെ ഇനി നമുക്ക് പ്രയാസമായിരിക്കും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓ ദുൽഖർ അല്ലെങ്കിൽ വേറെ ആര് ഇല്ലില്ല വേറെ ആർക്കൊണ്ടും പറ്റില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡാൻ്റെ സുഹൃത്തായ ഫ്രെഡി ആയിട്ട് ചെറിയ സ്ക്രീൻ സ്പേസിലും വിനയ് ഫോർട്ട് കൈയ്യടി നേടുന്നുണ്ട്. ചെറിയ ചെറിയ ഹ്യൂമറും കാര്യങ്ങളും മാനേഴ്സൊക്കെ ആയിട്ട് അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ ഡേവിഡ് എന്ന ഒരു കോർപ്പറേറ്റ് വില്ലനായി മിഷ്കിൻ തകർത്താടുന്നുണ്ട് കേട്ടോ. എന്താ ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്നറിയാം. എന്നാൽ പൂർണ്ണമായിട്ടും ആ കഥാപാത്രത്തിനോട് തിരക്കഥാകൃത്ത് നീതി പുലർത്തിയെന്ന് പറയാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഈ സ്ഥിരം വില്ലന്മാർക്ക് സംഭവിക്കുന്ന അവസ്ഥ തന്നെ മിഷ്കിനും അല്ലെങ്കിൽ നായകന്മാരായി എത്തുന്ന അതുപോലെ ഖയാദു ലോഹറിനും സംയുക്ത വിശ്വനാഥനും കാര്യമായി ഒന്നും ചെയ്യാനും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ചെറിയ പോരാട്ടം നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നീ പറയുകയാണെങ്കിൽ സിനിമയുടെ സർപ്രൈസാണ്, അതായത് ഇപ്പോൾ സിനിമയുടെ സർപ്രൈസ് ഫാക്ടർ നമുക്കിപ്പോൾ റിവീലാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. പെപ്പെ, യെസ് ആന്റണി വർഗീസ് പെപ്പെ അവതരിപ്പിക്കുന്ന വിഘ്നേഷ് ദാസ് എന്ന കഥാപാത്രമാണ്. ഈ സിനിമയുടെ ഒരു കോർ ഇമോഷൻ ഇരിക്കുന്നതും ഈ ഒരു കഥാപാത്രത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഇമോഷൻ പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എവിടെയൊക്കെയോ സാധിക്കാത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ കദർ, ശ്യാമപ്രസാദ്, പാർത്ഥി തിവാരി, നീരജ രാജേന്ദ്രൻ, ജയസുദ, പ്രഭാകർ, എം എൽ ജോർജ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. കൂടാതെ ഒരു യുവ നടനും സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐ ആം ഗെയിമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലെ കുറച്ച് സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. കേൾക്കാം സെല്ലുലോയിഡ് ലവ് ട്രീ ഷോർട്ട് ബ്രേക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ എഫ് എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid-ലെ സിനിമാ വിശേഷം I am Gheewana. ഇനി സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ഫൈനൽ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഫാന്റസി എലമെന്റ് ഈ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് എവിടെയൊക്കെ മിസ്സായി പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ആ രണ്ടാം പകുതിയിൽ, ആദ്യ പകുതിയിൽ ആ ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ ആ ഒരു ആവേശവും ഒക്കെ അതോടെ നഷ്ടമായി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളുടെ ദൈർഘ്യം കൂടുതലും ഭയങ്കരമായിട്ട് ഇച്ചിരി വലിഞ്ഞോ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതുപോലെ ഊഹിക്കാവുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ് ശരിക്കും പ്രേക്ഷകർ ഒരു വിരസതയിലേക്ക്, സെക്കൻഡ് ഹാഫ് എത്തുന്ന സമയത്ത് ഒരു വിരസതയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സാങ്കേതിക കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അണിയറക്കാർ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് മേക്കിങ്ങിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ ആ കാര്യം. സെറ്റിലെ ഡിസൈനിങ് ആയിക്കോട്ടെ, ഫ്രെയിം ആയിക്കോട്ടെ, കളർ പാറ്റേൺ, ഇവയൊക്കെ ഹൈ ലെവലിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. മികച്ച സാങ്കേതിക തികവും ദുൽഖറിന്റെ ആക്ഷൻ പ്രകടനവും കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണാം. അടിമുളിയുടെ ഫസ്റ്റ് ഹാഫ് അതിഗംഭീരം തന്നെയാണ്. യെസ്, അപ്പോൾ ഐ ആം ഗെയിം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലാഡിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ കാണാൻ നോക്കുക, അതിഗംഭീരമാണ്. കുറച്ച് നാളായി ഈ ഒരു കൈൻഡ് ഓഫ് മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫാന്റസി എലമെന്റ്സ് ഒക്കെയുള്ള മൂവീസ് ഒക്കെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, വൺ ടൈം വാച്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ സെല്ലാഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും സെല്ലാഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷമൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 80കളിലാണ് ലോകം മുഴുവൻ എന്ന് തോന്നിപ്പോവും. സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും 1980s ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 80കളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലേ എല്ലായിടത്തും ഉള്ളത്. ബെൽബോട്ടം, വലിയ സൺഗ്ലാസസ്, റെട്രോ ഹെയർസ്റ്റൈല്, പോൾക്കാ ഡോട്ടിന്റെ ഡ്രസ്സ്, പിന്നെ നമ്മുടെ സ്വന്തം മുഖം. അതെ, 80സിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ ടൈം മെഷീൻ ഒന്നും വേണ്ട. ചാറ്റ് GPT ഉൾപ്പെടെയുള്ള AI പ്ലാറ്റ്ഫോംസിനോട് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, മേക്ക് മീ ലുക്ക് ലൈക്ക് ഐ ബിലോങ് ടു ദ 1980s. അങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ നേരെ 80സിലെ ഹീറോയും 80സിലെ ഹീറോയിനൊക്കെ ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ചിത്രം ഉണ്ടാക്കാൻ സെക്കൻഡ്സ് മാത്രം മതി. പക്ഷേ ആ ചിത്രം ഉണ്ടാക്കി ആ രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു വലിയ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡേറ്റ സെന്റേഴ്സ്. AI ചിത്രം ജനറേറ്റ് ചെയ്യണമെങ്കിലേ കുറച്ച് കാര്യങ്ങൾ വേണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എഐക്ക് ഒരു ചിത്രം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഒരു എഐ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഏകദേശം 0.003 മുതൽ 0.006 യൂണിറ്റ് വരെ വൈദ്യുതി വേണ്ടി വരാം എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്ലാറ്റ്ഫോം ഏതാണ്, ഇമേജിന്റെ ക്വാളിറ്റി എത്രയാണ്, പ്രോസസ്സിംഗ് എത്രയാണ്, കോംപ്ലക്സ് ആണ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് എനർജി കൺസംപ്ഷൻ മാറി മറിയുന്നത്. ഇനി ഈ നമ്മുടെ 80s ട്രെൻഡ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. 1 മില്യൺ, അതായത് 10 ലക്ഷം ആളുകൾ ഓരോരുത്തരും ഒരു AI റെട്രോ ചിത്രം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഇതല്ല, കുറച്ചുകൂടെ 80s വൈബ് വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ റീജനറേറ്റ് ചെയ്യും. ഹെയർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും റീജനറേറ്റ് ചെയ്യും. ഗ്ലാസസ് കുറച്ച് ബിഗർ ആക്കാൻ വേണ്ടിയിട്ട് റീജനറേറ്റ് ചെയ്യും. ഇനി അവസാനം നമ്മൾ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ മുഖത്തിന് ചെറിയൊരു സാമ്യതക്കുറവുണ്ടെങ്കിൽ നമ്മൾ പറയും ആ മുഖം എൻ്റേതുപോലെ തോന്നണില്ല, ഒന്നുകൂടെ മാറ്റിത്തരുമെന്നോ ചോദിക്കും. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഫോട്ടോ കിട്ടുന്നത് വരെ 5-6 തവണ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 10 ലക്ഷം ആളുകൾ ഈ 5 അറ്റംപ്റ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും 50 ലക്ഷം AI ഇമേജസ് ആയില്ലേ. ഒരു ഇമേജിന് ഏറ്റവും കുറഞ്ഞ കണക്ക് 0.003 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എടുത്താലും 50 ലക്ഷം ഇമേജസ് എന്ന് പറയുമ്പോൾ 15,000 യൂണിറ്റ് വൈദ്യുതി. അതായത് നമ്മളൊരു റെട്രോ ഫോട്ടോ ട്രെൻഡ് കളിച്ചപ്പോൾ ഇതിൽ എത്ര വലിയ എനർജി ബില്ലാണ് ഓടിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ശരാശരി വീട്ടിലെ വൈദ്യുതി ഉപയോഗവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ഈ കണക്ക് വർഷങ്ങളോളം ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയോട് താരതമ്യം ചെയ്യാവുന്ന തോതിലാണ്. കൃത്യമായ ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ അനുസരിച്ച് കാലയളവ് മാറുകയും ചെയ്യും. അതായത് ഒരു ഫാമിലി ഒരു 6.5 വർഷം ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ ഈ 5 ഫോട്ടോ ജനറേറ്റ് ചെയ്തപ്പോഴത്തേക്കും AI ഉപയോഗിച്ചത്. അപ്പൊ ഈ 80s ട്രെൻഡ് മോശമാണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, AI ഉപയോഗിക്കരുതെന്നും പറയുന്നില്ല. പക്ഷേ നമ്മളൊരു ചിത്രം ജനറേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ക്യൂട്ട് ആയിട്ടുണ്ട്, വീണ്ടും ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജി കോസ്റ്റ് കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. കാരണം AIക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു പിക്ചറാണ്, പക്ഷേ ഈ സ്ക്രീനിന്റെ പിന്നിൽ സെർവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡേറ്റ സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ചെലവാകുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ജനറേറ്റ് അഗെയിൻ എന്ന് അടിക്കുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് ഇത് റിയലി നമുക്ക് വേണോ, അതോ ഞാൻ വീണ്ടും വീണ്ടും പെർഫെക്ഷൻ തേടുകയാണോ, ഇനിയും ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒന്ന് ഉപയോഗിക്കണം. നമുക്ക് പിക്ചർ ഒറ്റ ക്ലിക്കിൽ വരും, പക്ഷെ അതിന് പിന്നിലെ എനർജി ഇൻവിസിബിൾ ആയിരിക്കും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു റെട്രോ ഫോട്ടോ ഉണ്ടാക്കാൻ നമ്മൾ കൊടുത്തത് ഒരു പ്രോംപ്റ്റ് മാത്രമാണ്. ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിനെ ഒന്ന് മാറ്റി തരാൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, നമ്മളല്ല, എന്തായാലും നേച്ചറാണ്. നേച്ചർ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 50 ലക്ഷം AI ഇമേജസ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന 15,000 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഏകദേശം 7,500 കിലോ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടാമെന്നാണ് കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുമാനം. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓ മൈ ഗോഡ് ഐ ലുക്ക് സോ 80s എന്ന് ക്യാപ്ഷൻ ഇടുമ്പോൾ പിന്നിൽ ഭൂമി പറയുന്നത് അതേ മോളെ ഞാൻ കുറച്ചുകൂടെ ചൂടാകുന്നുണ്ടെന്നാണ്. പക്ഷെ കാർബൺ മാത്രമല്ല പ്രശ്നം. ഈ AI മാജിക് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫോണിനുള്ളിലല്ല കേട്ടോ, ഡേറ്റാ സെന്റേഴ്സിലാണ്. വലിയ വലിയ കമ്പ്യൂട്ടർ സെർവേഴ്സ്, 24 മണിക്കൂറും ജോലി. നമ്മൾ രാത്രി കിടന്നുറങ്ങും, പക്ഷെ സെർവറിന് പറയാൻ പറ്റില്ലല്ലോ, ബ്രോ ഇന്നേക്ക് ഞാൻ ഉറങ്ങാൻ പോവാണ്, ഇനി നാളെ രാവിലെ ജനറേറ്റ് ചെയ്യാതെ. ഈ സെർവേഴ്സ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യല്ലേ? അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ ചൂടും ഉണ്ടാകും. അപ്പോൾ അവയൊക്കെ കൂളാക്കാൻ വേണ്ടിയിട്ട് വലിയ ഡേറ്റ സെന്റേഴ്സിൽ കൂളിംഗ് സിസ്റ്റംസ് വേണം. അതോടൊപ്പം ചില കൂളിംഗ് സിസ്റ്റംസ് വലിയ അളവിൽ ജലം ആവശ്യമായിട്ട് വരും. ഈ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചോദിച്ച ഒരു ക്യൂട്ട് ലിറ്റിൽ AI പിക്ചറിന് പിന്നിൽ ഇലക്ട്രിസിറ്റിയും കാർബണും കൂളിംഗും വാട്ടറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു മുഴുവൻ എൻവയോൺമെന്റ് ബില്ല് കൊടുക്കേണ്ടി വരും. ഇതുകൊണ്ട് AI ഉപയോഗിക്കരുത് എന്നല്ല, AI ഈസ് അമേസിംഗ് അല്ലേ, പക്ഷേ റീജനറേറ്റ് ബട്ടൺ ഒരു ചെറിയ ബട്ടൺ ആണെങ്കിലും അതിന്റെ പിന്നിൽ ചെറിയൊരു ലോകം മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത തവണ ഹെയർ ശരിയായില്ല, മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടില്ല, മാറ്റണം, ഒന്നുകൂടെ യങ് ആക്കി തരുമോ, മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കാം, നമ്മുടെ ഫോട്ടോ റെട്രോ ആകുമ്പോൾ നമ്മുടെ അവയർനെസ് റെട്രോ ആവരുത്. AI ഉപയോഗിക്കാം, ട്രെൻഡ് എൻജോയ് ചെയ്യാം, പക്ഷേ സ്മാർട്ട് യൂസർ ആകുന്നതിന്റെ ഭാഗമാണ് എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്, എന്തുപോലെ എത്ര തവണ ജനറേറ്റ് ചെയ്യുന്നു എന്നും ചിന്തിക്കുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്യാൻ AIയോട് പറയണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇത് കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ആയിട്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.
2: ജോസേ, ഒരു പാട്ട് പാടാ.
3: അത് ശരി കേട്ടോ, പുതിയ ഒരു പാട്ട്
4: അതെല്ലേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ AI ഫോട്ടോ ഉണ്ടാക്കുന്നതിന് വെള്ളവുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. നമ്മുടെ വീട്ടിലെ ലാപ്ടോപ്പ് കുറച്ചു നേരം ഹെവിയായി ഉപയോഗിച്ചാൽ ചൂടാകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ ഫാൻ ഓൺ ചെയ്യും അല്ലെ, അയ്യോ ലാപ്ടോപ്പ് ചൂടായി എന്ന് പറയും. ഇനി അതിന്റെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പവർഫുൾ മെഷീൻസ് ഒരുമിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ ചൂട് പിന്നെ ചൂടോട് ചൂടല്ലേ. അതിനെ നിയന്ത്രിക്കാൻ വലിയ വലിയ കൂളിംഗ് സിസ്റ്റംസ് വേണ്ടേ. അവിടെയാണ് ഈ വാട്ടർ പോലെയുള്ള റിസോഴ്സസിന്റെ സ്റ്റോറി വരുന്നത്. അതുകൊണ്ട് നമ്മൾ പിക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ സെർവേഴ്സ് അതിന് പിന്നിലുണ്ട്. ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് വന്നു, അതുണ്ടാക്കാൻ എത്ര കാർബൺ പുറത്തായി, ഡേറ്റാ സെന്റേഴ്സ് കൂളാക്കാൻ വേണ്ടി എത്ര റിസോഴ്സസ് ഉപയോഗിച്ചു, ഇതൊക്കെയാണ് നമ്മൾ കാണാതെ പോകുന്ന ഇൻവിസിബിൾ സൈഡ് ഓഫ് AI. ഈ AIനെ കുറ്റപ്പെടുത്താനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറച്ചുകൂടെ നമ്മൾ അറിയാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതേക്കുറിച്ച് ബോധമുള്ളവരാകാനുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഒരു ലൈറ്റ് വെറുതെ കത്തിക്കിടന്നാൽ പോലും ആരാ ലൈറ്റ് ഓഫ് ചെയ്യാതെ പോയത് എന്ന ചോദ്യം വീട്ടിൽ വരില്ലേ. അതേ അവയർനെസ് ടെക്നോളജിയുടെ കാര്യത്തിലും വേണം. AI ഉപയോഗിക്കാം, AIയുടെ കൂൾ ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യാം. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, ഡിജിറ്റലി നമ്മൾ മാറിക്കൊണ്ടിരിക്കണം, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മുടെ എർത്ത് എന്ന് പറയുന്ന കാര്യം ഒരെണ്ണേ ഉള്ളൂ നമുക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില ആളുകൾ റോഡിൽ കിടന്ന് നടത്തുന്ന ചില സർക്കസുകളുണ്ട്. അതായത് സിഗ്നല് ചുവപ്പാണെങ്കിലും ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ പോകും. വൺ വേ ആണോ എന്ന് നോക്കാതെ 2 മിനിറ്റിന്റെ ഷോർട്ട് കട്ട് അല്ലേ അങ്ങോട്ട് പോകും. സ്പീഡ് ലിമിറ്റ് നോക്കാതെ ഇവിടെ ഇപ്പൊ ആരാ പിടിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് നേരെ പോകും. പിടിക്കപ്പെട്ടാൽ ഈ ചെലാൻ വന്നു, ഫൈൻ അടച്ചു, ശരി ഫൈനൊക്കെ ഞാൻ അടച്ചു, ഇനി സൂക്ഷിച്ചോളാം എന്ന് പറയും. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇതേ പരിപാടി തന്നെ. ഈ ഫൈൻ അടിച്ച് രക്ഷപ്പെടാം എന്ന സ്ട്രാറ്റജിക്ക് ഇനി ഫുൾ സ്റ്റോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയം എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഡ്രൈവിംഗ് ലൈസൻസിന് നെഗറ്റീവ് മാർക്കിംഗ്, അങ്ങനെ ഒരു പുതിയ കാര്യം വരുന്നുണ്ട്. അതായത് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇനി റോഡിലും ഉണ്ടാകും നെഗറ്റീവ് മാർക്കിംഗ്. ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്താൽ പോയിന്റ്സ് കുറയും, വീണ്ടും വയലേറ്റ് ചെയ്താൽ -1 ആകും, വീണ്ടും വയലേറ്റ് ചെയ്താൽ -2 ആകും. അങ്ങനെ നെഗറ്റീവ് പോയിന്റ്സ് ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ ലൈസൻസ് തന്നെ അങ്ങ് റദ്ദാക്കി കളയും. ചില സാഹചര്യങ്ങളിൽ വാഹനത്തിന്റെ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവാം. അപ്പോ നമ്മുടെ നാട്ടിലെ സ്ഥിരം ഡയലോഗ് ചേട്ടാ ഫൈൻ എത്രയാ എന്നതിൽ നിന്ന് ചേട്ടാ പോയിന്റ്സ് എത്ര ബാക്കിയുണ്ട് എന്നായി മാറും. നമ്മൾ പലപ്പോഴും ട്രാഫിക് റൂൾ പാലിക്കുന്നത് സേഫ്റ്റി കൊണ്ടല്ല, നമ്മൾ സേഫ് ആയിരിക്കണം, നമ്മുടെ കൂടെ ഉള്ള കോ പാസഞ്ചേഴ്സ്, റോഡിലുള്ള മറ്റ് യാത്രക്കാർ, വാഹനങ്ങൾ, ഇവരൊക്കെ സേഫ് ആയിരിക്കണം എന്നതുകൊണ്ടൊന്നും അല്ല നമ്മൾ ട്രാഫിക് റൂൾ പാലിക്കുന്നത്, പിടിക്കപ്പെടുമോ എന്ന പേടി കൊണ്ടാണ്. ക്യാമറ ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇടും, പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയ്ക്കും, സിഗ്നലിൽ ട്രാഫിക് പോലീസ് ഇല്ലെങ്കിൽ നമ്മൾ കുതിച്ചു ചാടും അല്ലേ. പക്ഷേ അതൊക്കെ ഇനി മാറാനായിട്ട് പോവാണ്. പോലീസ് കാണുന്നുണ്ടോ എന്നല്ല, ഡ്രൈവിംഗ് റെക്കോർഡ് എന്താണ് പറയുന്നത് എന്നത് പ്രധാനമാണ്. ഒരു ദിവസം ഫൈൻ അടച്ച് രക്ഷപ്പെടാം, 2ാം ദിവസം കൂടെ രക്ഷപ്പെടാം, പക്ഷേ തുടർച്ചയായി തെറ്റുകൾ ആവർത്തിച്ചാൽ ലൈസൻസ് പോയിന്റുകൾ അത് ഓർത്തു വയ്ക്കും. അവസാനം വീട്ടിൽ വണ്ടിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹെൽമെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും, കാരണം ലൈസൻസ് കട്ട് ചെയ്യും എന്നാണ് പുതിയ റൂള് പറയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ കേൾക്കാം കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മൂന്നോ അഞ്ചോ തവണ ട്രാഫിക് റൂൾ തെറ്റിച്ചാൽ ലൈസൻസ് പോയി എന്നൊക്കെയാണ്. കേൾക്കുമ്പോൾ തന്നെ അയ്യോ, എന്നാ ഇനി വണ്ടി വീട്ടിൽ വെച്ചിട്ട് നടന്നു പോകേണ്ടി വരൂ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. പേടിയുള്ളത് നല്ലതാണ്, പക്ഷേ ഈ കാര്യമൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഈ സംവിധാനത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്, അവർ ആലോചനയിലാണ്. ഈ പോയിന്റ് സിസ്റ്റം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അതായത് എല്ലാ ട്രാഫിക് വയലേഷൻസിനും ഒരേ പണിഷ്മെന്റ് ഒന്നും അല്ല. ഹെൽമെറ്റ് ഇടാതെ പോയതിന് ഒരു പോയിന്റ്, പക്ഷെ അമിത വേഗം, റെക്ലസ് ഡ്രൈവിംഗ്, ഡ്രങ്ക് ഡ്രൈവിംഗ് അതുപോലെയുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് പോയിന്റ്സ്. അപ്പോൾ സംഗതി സിമ്പിൾ ആണ്, ഒരു തെറ്റ് ഒരു പോയിന്റ് എന്ന കണക്കല്ല, തെറ്റിന്റെ സീരിയസ്നെസ് അനുസരിച്ചായിരിക്കും പോയിന്റ് കുറയുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര പോയിന്റ്സ് എത്തിയാൽ ലൈസൻസ് പോകും, ഓരോ വയലേഷനും എത്ര പോയിന്റ്സ് കുറയും, ഇതിന്റെ കൃത്യമായ പട്ടികയൊന്നും ഇപ്പോൾ ഒഫീഷ്യലി വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ മൂന്ന് തെറ്റ് ലൈസൻസ് പോയി എന്നൊന്നും കണക്ക് കൂട്ടേണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ട്രാഫിക് റൂൾസിന് ഫൈൻ അടച്ചാൽ തീരാവുന്ന ചെറിയ കാര്യം എന്ന രീതിയിൽ കാണുന്ന കാലം മാറിയേക്കാം. ഒരു ചെറിയ ഫൈനല്ലേ, അത് ഞാൻ അടച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇനി തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ റോഡിൽ റൂള് പാലിക്കുന്നത് ക്യാമറ ഉണ്ടോ, പോലീസുണ്ടോ, ചലാൻ വരുമോ എന്ന പേടി കൊണ്ടാവരുത്. നമ്മളും വീട്ടിലെത്തണം, നമ്മളെ കാത്തിരിക്കുന്നവരും സുരക്ഷിതരായിരിക്കണം എന്ന ബോധം കൊണ്ടാവണം. ഫൈൻ ഒഴിവാക്കാൻ ബ്രേക്ക് ഇടുന്നതിലും നല്ലത് അപകടം ഒഴിവാക്കാൻ നേരത്തെ ബ്രേക്ക് ഇടുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതൊരു നല്ല തീരുമാനമാണ്, വേഗം തന്നെ ഇത് നടപ്പാവട്ടെ ഈ ഒരു പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകാർ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വാനോളം ഉയർന്നു നിൽക്കുന്ന ഹിമാലയൻ കുന്നിൻ നിരകൾ കേവലം ഒരു മഞ്ഞുമൂടിയ മലനിരകൾ മാത്രമല്ല, ഒട്ടനവധി അപൂർവ സസ്യങ്ങളുടെയും ഔഷധ ഫലങ്ങളുടെയും കലവറ കൂടിയാണ് ഹിമാലയൻ. ഭൂപ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഭാരതത്തിന്റെ ഓരോ കോണിലും വ്യത്യസ്ത തരം കായികനികളാണ് വിളയുക. എന്നാൽ ഹിമാലയൻ താഴ്വരകളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഉത്തരേന്ത്യൻ കുന്നിൻ നിരകളെ വേനൽക്കാലത്ത് ചുവപ്പണിയിക്കുന്ന ഒരു അപൂർവ കാട്ടുപഴമുണ്ട്. കഫൽ എന്നാണ് ആ കാട്ടുപഴത്തിന്റെ പേര്. പ്രകൃതിയുടെ ഈ ഒരു മധുര വിസ്മയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. കഫൽ എന്ന പഴത്തെക്കുറിച്ചാണ്, കാട്ടുപഴത്തെക്കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് പഴങ്ങളും പച്ചക്കറികളും. ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും വൈവിധ്യങ്ങൾക്കനുസരിച്ച് ഭാരതത്തിന്റെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത തരം കായികനികളാണ് വിളയുന്നത്. അത്തരത്തില് ഹിമാലയൻ താഴ്വരകളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ ഒരു അപൂർവ കാട്ടുപഴമാണ് കഫൽ. വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ ഇടം പിടിച്ചതോടെയാണ് ഉത്തരേന്ത്യൻ കുന്നിൻ ചരിവുകളിലെ ഈ ഒരു കൊച്ചു ഫലം രാജ്യമെമ്പാടും വലിയ രീതിയിൽ തരംഗമായിട്ട് മാറിയത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഏറെ പ്രിയപ്പെട്ട പഴം എന്ന നിലയിലാണ് ഇത് ആളുകൾക്കിടയിൽ

വലിയ ചർച്ചയായത്. 2023 ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ന്യൂഡൽഹി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്ക് ഖഫൽ പഴങ്ങൾ നിറഞ്ഞ കൊട്ട സമ്മാനിച്ചതാണ് ഇതിന് വഴിവെച്ചത്. ഇതോടെയാണ് ഹിമാലയൻ താഴ്വരകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു കാട്ടുപഴം മാധ്യമ ശ്രദ്ധ നേടുകയും രാജ്യമൊട്ടാകെ അറിയപ്പെടുകയും ചെയ്തത്. ഖഫലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കഫൽ എന്ന കാട്ടുപഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. ബാക്കി കാര്യങ്ങൾ അറിഞ്ഞാലോ? കൊടും വേനലിൽ ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും മലയോര പാതകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കുളിർമയേകുന്ന കാഴ്ചയാണ് വഴിയോരങ്ങളിൽ ചുവപ്പ് വസന്തം പടർത്തി കായ്ച്ചു നിൽക്കുന്ന കഫൽ മരങ്ങൾ. വഴിയോരങ്ങളിലും പ്രാദേശിക മാർക്കറ്റുകളിലും കൊട്ടകളിലാക്കി ഈയൊരു പഴം വിൽക്കുന്ന കച്ചവടക്കാരുടെ ബഹളം ഈ കാലയളവിലെ സ്ഥിരം കാഴ്ചയാണ്. പടിഞ്ഞാറൻ ഹിമാലയ നിരകളിലെ ഏറ്റവും ജനപ്രിയമായ ഈയൊരു ഫലത്തിന് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന ഫലം എന്ന ഔദ്യോഗിക പദവിയുമുണ്ട്. കുമയോൺ ഗർവാൾ മേഖലകളിലെ ജനങ്ങൾക്ക് കഫൽ വെറും ഒരു പഴം മാത്രമല്ല, പർവ്വത നിരകളിലെ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട വൈകാരികമായ ഒരു അനുഭവം കൂടിയാണ്. വസന്തത്തിന്റെ അവസാനത്തിനും വേനലിന്റെ തുടക്കത്തിനും ഇടയിലുള്ള വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രം ലഭിക്കുന്ന അപൂർവ ഫലമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ പഴങ്ങൾ ശേഖരിക്കാനും വിൽക്കാനുമായിട്ട് വലിയ തിരക്കാണ് പ്രാദേശിക ഗ്രാമങ്ങളിൽ അനുഭവപ്പെടാറുള്ളത്. കഫൽ എന്ന കാട്ടുപഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു കഫൽ പഴം ഇത്രയും അപൂർവമാകുന്നത് എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിപണികളിൽ വർഷം മുഴുവൻ ലഭ്യമാകുന്ന സാധാരണ വാണിജ്യ പഴങ്ങളിൽ നിന്ന് കഫലിനെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ ലഭ്യതക്കുറവും അതിലോലമായിട്ടുള്ള സ്വഭാവമാണ്. വിപണിയിലെ മറ്റ് കൃഷിപ്പഴങ്ങളെ പോലെ എവിടെയും എപ്പോഴും ഇത് എളുപ്പത്തിൽ ലഭ്യമാകില്ല. വലിയ തോതിലുള്ള വാണിജ്യ തോട്ടങ്ങൾക്ക് പകരം ഹിമാലയൻ കാടുകളിലാണ് കഫൽ മരങ്ങൾ സ്വാഭാവികമായിട്ട് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം തികച്ചും പ്രകൃതിയെയും പ്രദേശത്തെ സവിശേഷ കാലാവസ്ഥയും മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വളരെ ചെറിയ മൃദുവായ തൊലിയുള്ള പഴമായതുകൊണ്ട് പറിച്ചെടുത്ത ഉടൻ തന്നെ ഇവ കേടാകാനായിട്ട് സാധ്യതയേറെയാണ്. ദൂരദേശങ്ങളിലേക്ക് ഗതാഗതം വഴി കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ കുന്നിൻ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ പഴം പുതുതായിട്ട് രുചിക്കാൻ അവസരം ലഭിക്കാറുമില്ല. കേടുകൊണ്ടിരിക്കുന്നത് കഫൽ എന്ന കാട്ടുപഴത്തെക്കുറിച്ചാണ്. ഇനി ഇതിൻ്റെ രുചിയെക്കുറിച്ചും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കഫൽ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറികളേക്കാൾ അല്പം ഇരുണ്ട ചുവപ്പോ കടും പർപ്പിൾ നിറത്തിലോ ആണ് കഫൽ കാണപ്പെടുന്നത്. മധുരവും നേരിയ പുളിപ്പും മണ്ണിൽ നിന്നുള്ള സ്വാഭാവിക സുഗന്ധവും കലർന്ന പ്രത്യേക രുചിയാണ് ഇതിനുള്ളത്. സാധാരണയായിട്ട് ഉപ്പ് ചേർത്താണ് മലയോരവാസികൾ ഇത് കഴിക്കുന്നത്. പഴത്തിന്റെ 75.4% വരുന്ന മാംസള ഭാഗത്ത് കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്, ഫ്ലവനോയിഡുകൾ പോലുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിന് ആവശ്യമായ മികച്ച ഊർജവും പ്രതിരോധ ശേഷിയും നൽകുകയും ചെയ്യുന്നു. മഴക്കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ദഹനം സുഗമമാക്കാനും കഫൽ സഹായിക്കുന്നുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ആസ്മ, വയറിളക്കം, പനി തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് കഫൽ പഴവും ഇതിന്റെ മരത്തോലും വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിന്റെ സസ്യസവിശേഷതകളും മരത്തിന്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. മനോഹരമായ ഒരു പാഠവിശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഖഫൽ എന്ന കാട്ടുപഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇടത്തരം മരങ്ങളാണ് ഖഫൽ. തടിക്ക് 80 മുതൽ 95 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ടാകും. തവിട്ട് നിറത്തിലുള്ള പരുക്കൻ പുറന്തൊലിയാണ് ഈ മരങ്ങളുടെ പ്രധാന ബാഹ്യ സവിശേഷത. ആൺ പെൺ പൂക്കൾ വെവ്വേറെ മരങ്ങളിലുണ്ടാകുന്ന ഡയൂഷ്യസ് സസ്യവർഗത്തിലാണ് ഖഫൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക പരാഗണത്തിന് ആൺമരങ്ങളും പെൺമരങ്ങളും ഒരുപോലെ അന്തരീക്ഷത്തിൽ ആവശ്യമാണ്. പഴങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ മരച്ചില്ലകൾ പ്രാദേശികമായിട്ട് കന്നുകാലികൾക്ക് പോഷക സമൃദ്ധമായ കാലിത്തീറ്റയായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഹിമാലയൻ ഗ്രാമീണ മേഖലയിലെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസം കൂടിയാണ്. ഇനി ഇതിന്റെ വിത്ത് വിതയ്ക്കലും പരിപാലനവും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഫൽ എന്ന കാട്ടുപഴത്തെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഇതിന്റെ വിത്ത് വിതയ്ക്കലും പരിപാലനം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വസന്തകാലമാണ് കഫൽ വിത്ത് വിതയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. തണുപ്പ് മാറി ചൂട് തുടങ്ങുന്ന ഈ കാലയളവ് വിത്തുകൾ മുളയ്ക്കാനായിട്ട് സഹായകരമാണ്. വിത്ത് പെട്ടെന്ന് മുളയ്ക്കുന്നതിനായിട്ട് വിതയ്ക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ പ്രത്യേക രീതിയിൽ സംസ്കരിക്കുന്നു. തുടർന്ന് മണ്ണും മണലും കലർത്തിയ മിശ്രിതത്തിലാണ് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത്. കരുത്തുറ്റ തൈകൾ വയലിലേക്ക് മാറ്റി നടുമ്പോൾ ചെടികൾക്കിടയിൽ 4 മുതൽ 5 മീറ്റർ വരെ അകലം പാലിക്കണം. തൈകൾ തഴച്ചു വളരുന്നതിന് പതിവായ കളപറിക്കലും ആവശ്യമായ രീതിയിലുള്ള പ്രൂണിങ്ങും മരത്തിന്റെ നല്ല വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇനി ഇതിന്റെ വിളവെടുപ്പിനെ കുറിച്ചും സംസ്കരണത്തെ കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഖഫൽ എന്ന കാട്ടുപഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ വിളവെടുപ്പിനെ കുറിച്ചും സംസ്കരണത്തെ കുറിച്ചും പറയാം. നട്ടുപിടിപ്പിച്ച് ഏകദേശം 6 മുതൽ 8 വർഷത്തിനുള്ളിലാണ് ഖഫൽ മരങ്ങൾ കായ്ച്ചു തുടങ്ങുന്നത്. ഒക്ടോബർ അവസാന വാരം മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് മരം പൂവിടുകയും ചെയ്യുന്നു. പിന്നീട് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലത്താണ് പഴങ്ങൾ പഴുത്ത് പാകമാകുന്നത്. ഈ സമയത്താണ് മലയോര പാതകളിൽ ഖഫൽ പഴങ്ങളുടെ സമൃദ്ധി ഉണ്ടാകുന്നത്. പഴങ്ങൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുമെന്നതിനാൽ തികച്ചും ശ്രദ്ധയോടെ കൈകൊണ്ട് മാത്രമാണ് വിളവെടുപ്പ് നടത്തുന്നത്. പറിച്ചെടുക്കുന്ന ഖഫൽ പഴങ്ങൾ ഫ്രഷായി കഴിക്കുന്നതിനൊപ്പം ജാം, ജെല്ലി, തണുത്ത പാനീയങ്ങൾ, അച്ചാറുകൾ എന്നിവ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഖഫൽ എന്ന കാട്ടുപഴത്തെ കുറിച്ചാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. മനോഹരമായ പാട്ട്.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതി ഹിമാലയൻ താഴ്വരകൾക്ക് നൽകിയിട്ടുള്ള അപൂർവമായ ഒരു വരദാനമാണ് ഖഫൽ. വേനൽ ചൂടില് പർവ്വതനിരകളെ ചോവ്പണിയിക്കാൻ ഈ കൊച്ചുപഴം അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സംസ്കാരവുമായിട്ട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. കേവലം ഒരു ഫലം എന്നതിലുപരി പോഷക സമൃദ്ധിയും ഔഷധ മൂല്യവും കൊണ്ട് സമ്പന്നമായ ഖഫൽ ഹിമാലയൻ കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മധുരമുള്ളൊരു പ്രകൃതി വിസ്മയം കൂടിയാണ്. വിപണി സാധ്യതകൾ ഏറെ ഉണ്ടെങ്കിലും ഖഫലിന്റെ ആയുസ് കുറവായതുകൊണ്ട് ഇന്നും പർവ്വതനിരകളുടെ മാത്രം രഹസ്യ സമ്പത്തായിട്ട് ഇത് തുടരുന്നു. എങ്കിലും ഹിമാലയം സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട അപൂർവ രുചി തന്നെയാണ് ഖഫൽ പഴങ്ങൾ. കേവലം ഒരു രുചിക്കപ്പുറം ഹിമാലയൻ താഴ്വരകളിലെ ജനങ്ങളുടെ സംസ്കാരവും നാട്ടുചരിത്രവുമായിട്ട് അത്രമേൽ ഒട്ടുനിൽക്കുന്ന ഖഫൽ പഴത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. ഹിമാലയൻ യാത്രകൾക്കിടയിൽ ഇനി ഒരിക്കൽ ഈ ഒരു ചുവന്ന മധുരം കാണാൻ ഇടയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആസ്വദിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേയിൽ നിന്നാണ് എന്നൊക്കെ.

ഞാനങ്ങനെ വിചാരിച്ചിരുന്നു. ഏറെക്കുറെ കലണ്ടറിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, സൺഡേയിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ തിരിച്ചറിവ് വന്നപ്പോൾ മനസ്സിലായി, സൺഡേയിൽ നിന്നല്ല, ശരിക്കും മൺഡേ ആണ് ഒരു ഒരു ഒരു ആഴ്ചയുടെ ഫേസ്റ്റ് ഡേ എന്ന് എനിക്കിങ്ങനെ മനസ്സിലായി. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പലർക്കും പല രീതിയിലായിരിക്കും, അവരവരുടെ ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം. ഏത് ആഴ്ച വേണമെങ്കിലും ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുക്കാം. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മൺഡേയിലാണ്, തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വേളയിൽ കൃത്യം 12 മണിയാകുമ്പോൾ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. തിങ്കളാഴ്ച രാവിലെ അഹല്യ വിശ്വസിലേക്ക് വരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷേ സാധിച്ചില്ല. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കുന്ന പരിപാടിയാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരം, ഇനിയുള്ള 2 മണിക്കൂർ നേരമാണ് ഞാനിവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും പാട്ടുകൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമ്പർ 8815099000 ആണ്. വിളിക്കുക, പാട്ട് ചോദിക്കുക, പാട്ട് അപ്പം തന്നെ വെച്ചിരുന്നതായിരിക്കും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണം, ഒപ്പം തന്നെ ഏത് പാട്ടാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ വരി ഉൾപ്പെടുത്തണം, ഒപ്പം തന്നെ ചിത്രത്തിൻ്റെ പേര് കൂടെ ഉൾപ്പെടുത്തണം. ഓക്കെ, പിന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വരും. സം ടൈംസ് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ അപ്പം തന്നെ പാട്ട് കിട്ടാറുണ്ട്. അങ്ങനെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത ആളുകളാണെങ്കിൽ മെസ്സേജ് അയക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പല ആൾക്കാരും നമ്മൾ മെസ്സേജ് കാണും, ആ മെസ്സേജ് കണ്ടിട്ടുള്ള ആ ഒരു പാട്ടൊക്കെ എടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ പാട്ട് പ്ലേ ചെയ്യാൻ പോകുമ്പോൾ മെസ്സേജ് വായിക്കാൻ പോകുമ്പോഴായിരിക്കും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത്, ദേഷ്യം വന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണ്ടി വരും. ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നിങ്ങളുടെ ഇഷ്ടഗാനം നിങ്ങളുടെ കാതോരം എത്തും. അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. ആ സന്തോഷം വേണ്ടേ? സന്തോഷം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്പറെടുത്ത് ഈ ഒരു 8815099000 എന്ന നമ്പറിൽ ഡയൽ ചെയ്യുക, വിളിക്കുക, സംസാരിക്കുക, പാട്ട് ചോദിക്കുക, മെസ്സേജ് അയക്കുക, പാട്ട് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വർത്താനമൊന്നും പറയുന്നില്ല. നല്ലൊരു ട്രാക്ക് വരുന്നുണ്ട്, വിക്രമിന്റെ ഒരു മൂവിയാണ് കേട്ടോ, ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. അതില് ഒരു സൂപ്പർ പാട്ടാണ് വരാൻ പോകുന്നത്. ഈ പാട്ട് കേട്ടിട്ട് കുറെ നാളായി, അതുകൊണ്ട് മാത്രം പ്ലേ ചെയ്യുന്ന ഒരു പാട്ടാണ്. എത്ര പേർക്ക് ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ അറിയില്ല, എങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടയ്ക്ക് ഞാൻ ഈ പാട്ടിന്റെ ചില പോർഷൻസ് ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞു 9 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: ചിറ്റൂരിൽ നിന്ന് നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുനിൽ സുഖമല്ലേ?
1: സുനിലും സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത്?
2: എനിക്ക് ക്യാപ്റ്റൻ മകൾ.
1: ക്യാപ്റ്റൻ മകൾ, ആരാണ് ഈ മകൾ?
2: സിനിമ കണ്ട് കൊറേ ആയി.
1: ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ ഏത് പാട്ടാണ് വേണ്ടത്?
2: എന്താ പെണ്ണിനില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം. ഒരുപാട് സന്തോഷം ചേട്ടാ, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് നാഗരാജേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട്, പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. എനിക്കൊരു പാട്ട് വെച്ച് തരണം, പാതിരാപ്പൂച്ചൂടി ഫിലിം മയിൽപ്പീലിക്കാവ്. രഞ്ജിത്ത് കുവൈറ്റ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത് കുവൈറ്റ് ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി ദാസേടൻ പാടിയിട്ടുള്ള അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ എന്റെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: സുല്യ ബഷീർ ആണ്. ആലത്തൂർ ബഷീർ.
1: ബഷീർ കാ, സുഖമായിട്ടിരിക്കുന്നു? വെയിൽ മാത്രം ഉണ്ടല്ലേ. ഈ വെയിലത്ത് ഒന്ന് തണുപ്പിക്കാനായിട്ട് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പാട്ട് ഒരു തമിഴ് പാട്ടായിക്കോട്ടെ.
1: തമിഴ് പാട്ടായിക്കോട്ടെ. ഓക്കെ,
2: പ്രിയാവുന്തൻ പ്രിയ പാട്ട് വെച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ജയങ്കറിന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യാണ്.
1: ഓക്കെ, ജയങ്കറിന്റെ പ്രിയതമയ്ക്കായിട്ട് പ്രിയ.
2: ഹാപ്പി ബർത്ത്ഡേ, പെരുന്നാൾ ആശംസ. അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദമണി ഗ്രൂപ്പിലെ എല്ലാവർക്കും
1: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ബഷീർ കെ ആയിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്, കട്ടബൊമ്മൻ എന്ന തമിഴ് ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ബീന ചേച്ചിയാണ്. ബീന ചേച്ചി ചോദിച്ചിരിക്കുന്ന ഗാനം രാസ രാസ എന്ന് തുടങ്ങുന്ന മനസ്ഥൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. മനോഹരമായ ഒരു ഗാനമാണ്. ഹരിഹരൻ സാർ പാടിയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari...
2: Namaskaram. Pradeshika Vartakal. Vaikinada, Sharanya Anoop. Pradhana Vartakal. ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണർമാരും മുഖ്യമന്ത്രിയുമായും ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചരിത്രപ്രധാനമായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് കേവലം രേഖയിൽ ഒപ്പിടൽ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചുവരുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ഉച്ചകോടിയുടെ മുഖമുദ്രയായത്. വസുദൈവ കുടുംബകം എന്ന രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അടിയുറച്ച് ഉച്ചത്തിലെ ശബ്ദമല്ല, മറിച്ച് ശക്തമായ സമവായമാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ അടയാളമെന്നും ഇന്ത്യ വീണ്ടും തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖലയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രാഥമിക സംരക്ഷണം, നിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഉൽപാദനം എന്നിവ ശക്തിപ്പെടുത്തണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് അഥാനോം ഗബ്രിയോസിസ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിയിലെ 4 സന്ദേശങ്ങളും ആഗോള ആരോഗ്യകാര്യത്തിന് പ്രസക്തി നൽകുന്നതിനായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യരംഗത്തെ നവീകരണത്തിന് ശാസ്ത്രം, ഡിജിറ്റൽ കൃത്രിമ ബുദ്ധി എന്നിവയുടെ വ്യാപന ഉപയോഗത്തിന് ടെട്രോസ് അദോനം ആഹ്വാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സലാലയിൽ നടക്കേണ്ടിയിരുന്ന യോഗം മാറ്റിവച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയതെന്നും ഇറാനും ഒമാനും സംയുക്തമായാണ് തീരുമാനമെടുത്തതെന്നും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമുസ് കടലിടുക്കിന് പകരം സുപ്രധാന കപ്പൽപാതയായ ബാബ് എൽ മഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചടക്കിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. യമൻ അതിർത്തിക്ക് തൊട്ടടുത്ത സൈനിക താവളം ഉൾപ്പെടെ സൌദി അറേബ്യയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടു. സൌദിയുടെ എണ്ണ അടിസ്ഥാന സൌകര്യങ്ങൾക്കും ചെങ്കടലിനെ കപ്പൽ ഗതാഗതത്തിനുമെതിരായ ഹൂതികളുടെ ആക്രമണം ആഗോള എണ്ണ വിതരണത്തിലും വിലയിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒമാൻ അധികൃതരെ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി. ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിൽ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ചർച്ചയ്ക്കും നയതന്ത്ര ഇടപെടലിനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദേശീയ ഹിന്ദി ദിവസിന്റെ ഭാഗമായി രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ വിപുലമായ ഹിന്ദി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും. വൈകിട്ട് 4 കോഴിക്കോട് തുരുത്തിയാട് ദേവി സഹായം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ യുപി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം മലപ്പുറം ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. കേന്ദ്രസ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ഇപ്പോൾ പണമല്ല, ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയ കരാർ കാരണം സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ അന്നത്തെ ചെയർമാനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട് കാഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കി. ഏതാനും ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കാഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കാഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
2: മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മാലിന്യ സംസ്കരണം അടക്കം കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിന് വീണ്ടും അവലോകന യോഗം ചേരുമെന്നും ഏതെങ്കിലും വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോട് യുഡിഎഫ് യോജിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ അഭിപ്രായം അറിയാനാണ് യോഗം വിളിച്ചതെന്നും മന്ത്രി എം ഷംസുദ്ദീൻ പറഞ്ഞു. അന്തിമ തീരുമാനം എടുക്കുന്നതിനു മുൻപ് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ മാത്രമാണ് യോഗം വിളിച്ചതെന്നും അദ്ദേഹം പാലക്കാട്ട് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ഗ്രന്ഥശാല ദിനം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ടത്. കേരളപ്പിറവിയോടെ അത് ഗ്രന്ഥശാല സംഘമായി മാറി. 33 വർഷം പി എൻ പണിക്കറായിരുന്നു സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി. കോഴിക്കോട് സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പുറമെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എ വിജയരാഘവൻ, വി വി രാഘവുലു, അശോക് ധവളെ, യു വാസുകി, വിജു കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമ്മിറ്റി ചേരുന്നത്. ഇന്നലെ തുടങ്ങിയ പൊതുചർച്ചയാണ് ഇന്നും തുടരുന്നത്. പാർട്ടിയുടെ മുന്നേറ്റത്തിന് നിർണായക തീരുമാനങ്ങളുമായി നാളെ യോഗം സമാപിക്കും. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ റാലിയോടെയാണ് യോഗത്തിന് സമാപനമാകുക. സിപിഐഎം തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. യഥാർത്ഥ തെറ്റിന്റെ കാരണം കണ്ടെത്തിയാലേ തിരുത്താനാകൂവെന്നും എന്നാൽ സിപിഐഎം ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഐയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഐഎമ്മുമാണ് മത്സരിക്കുക. നാളെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വീരപാണ്ഡ്യൻ അറിയിച്ചു. ഇരുകക്ഷികളും വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ ഗവൺമെന്റിന് പുറമെ നിന്നാണ് പിന്തുണ നൽകുന്നത്. സാമ്പത്തിക തട്ടിപ്പു കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവുശിക്ഷയ്ക്ക് വിധിച്ച പാല എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രവാസി വ്യവസായിയായ ദിനേശ് മേനോനാണ് ഹർജി നൽകിയത്. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ചേലേന്ദ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഏകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
8: 12 കഴിഞ്ഞ് 41 ആണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹലെ FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് പാട്ടുകളാണ് കേട്ടോ, ബ്രേക്സ് ഒന്നുമില്ല. ഓക്കെ, അടുത്ത പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് മാധവൻ ചേട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനായക ചതുർത്ഥി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് ആഘോഷിക്കുന്ന എല്ലാവർക്കുമായിട്ട്, വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഗണപതി ബപ്പ മോറിയ എന്ന അഭിമന്യു എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിനയാണ്, വളാഞ്ചേരിയിൽ നിന്നും. ഹായ് സുനിലേട്ടാ, ഒരു സോങ് വെച്ച് തരണേ, അഗ്നിപഥ് ഫിലിം അഭി മുജ്മേ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സുനിലിനത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ആ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് കെ ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖം സുഖം, സുഖകരം
1: സുഖകരം. ഓക്കെ, ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത്?
2: എനിക്കിന്ന് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അകല്യ ശ്രോതാക്കൾ എല്ലാവർക്കും ഓരായിരം വിനായക ചതുർത്ഥി ആശംസകൾ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ഉടൻ പിറപ്പ് എന്ന തമിഴ് മൊഴിയില് സ്വാമി വരുത് വലിയ വിടുങ്കട എന്ന് ഉള്ള ഗാനം വെച്ചു തരാം.
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാം. ഒരുപാട് സന്തോഷം, വീണ്ടും
2: വിളിക്കാം.
1: വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കവിത മോഹൻദാസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന് തുടങ്ങുന്ന ആരണ്യകം എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആവുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിറ്റൂരിൽ നിന്നും ബാലനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം യമുനയാത്രയിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. വളരെ ചെറിയൊരു പാട്ടാണല്ലോ ബാല എന്ന് പറഞ്ഞപ്പോൾ എന്തോ ആ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹമെന്ന് ബാലൻ പറഞ്ഞു. ആ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കുകയാണ്. ആ മനോഹരമായ ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ ഓ പ്രിയ പ്രിയ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് യാക്കരയിൽ നിന്നും സുമേഷ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സുമേഷ് യാക്കര റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആവുന്നു. അഹല്യ എഫ് എമ്മിൽ ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരമാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ദാമോദരൻ ചേട്ടനാണ്, നല്ലിപ്പള്ളിയിൽ നിന്നും. പുലയനാർ മണിയമ്മ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പഴയൊരു പാട്ടാണ്, ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ അഹല്യ എഫ് എം, എന്റെ പേര് വിജയൻ, കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. ഇന്ന് എനിക്ക് സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിലെ വെള്ളാരം കുന്നിലേറി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? അഹല്യ എഫ്എമ്മിൽ സംസാരിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒരു മാസമായി, വർക്കിന്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് എന്റെ ഭാര്യ മാലിനിക്കും മകൾ അമേ കുട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വിജയൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഒച്ചപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞു വന്നത്. സുദീപ് കുമാറും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഓക്കെ, സമയം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിസ് ആന്റണി സ്റ്റാൻലി ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ, കൈൻഡ്ലി പ്ലേ ദിസ് സോങ് ദൂരക്കിഴക്കുതിക്കിന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ട്, ചിത്രം എന്ന ചിത്രത്തിലെ ഗാനമാണ്. അതോടൊപ്പം തന്നെ ചോദിച്ചിരിക്കുന്ന പാട്ട് അറിയാതെ ഇഷ്ടമായി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം, പാണ്ടിപ്പട എന്ന ചിത്രത്തിലെ ഒരു ട്രാക്കാണ്. ചോദിച്ചിരിക്കുന്നത് രഹനയാണ് കേട്ടോ. രഹന റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: പാണ്ഡിപ്പട എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അല്ല, അടുത്തൊരു കോ മെസ്സേജാണ് കേട്ടോ, മെസ്സേജാണ്, മെസ്സേജ് വായിക്കാം. ഹൈ ഹലോ അഹ്ലെ എഫ് എം, ഞാൻ സുനിലേട്ടാ സുഖമല്ലേ? ഞാൻ സുചിത്ര കുട്ടപ്പൻ കിണാശ്ശേരി. ഏട്ടൻ്റെ വോയിസ് കുറവായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും അറിയില്ല ടെക്നിക്കൽ ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ കൂടുതൽ കേൾക്കുമായിരിക്കും. എനിക്ക് വേണ്ട പാട്ട് വർഷമെല്ലാം വസന്തം എന്ന സിനിമയിലെ എങ്കേ അന്ത വെണ്ണില എന്ന പാട്ട് വേണം. ഇത് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുചിത്ര കുട്ടപ്പൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിജീഷാണ്. നോമ്പിക്കോട് നിന്നും പവനരച്ചെഴുതുന്ന കോലങ്ങളിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ആ ഒരു പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം എങ്കേ അന്ത വെണ്ണില എന്ന ഗാനം കേൾക്കാം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആവുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ,
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: സുലൈമാൻ.
1: സുലൈമാൻ ചേട്ടൻ, ഇനി ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: ചിത്രം പടത്തിന്റെ ഒരു നല്ല പാട്ട് വെച്ചിരുന്നു.
1: ചിത്രം സിനിമയിൽ ഒരു നല്ല പാട്ട് ഞാൻ നേരത്തെ പ്ലേ ചെയ്തിരുന്നു.
2: ഓക്കേ,
1: ദൂരക്കിഴക്കുതിക്കിനാണ് പ്ലേ ചെയ്തത്. അതല്ലാതെ വേറെ ഏത് പാട്ടാ വേണ്ടേ? പാടം പൂത്ത കാലം മതി അല്ലേ? പാടം പൂക്കട്ടെ അല്ലേ? അങ്ങനല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സുലൈമാൻ ചേട്ടാ, വീണ്ടും വിളിക്കണേ. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കുക. ഓക്കെ, വിളിച്ച സുലൈമാൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്, പാടം പൂത്ത കാലം എന്ന പാട്ട് കേൾക്കാം അല്ലേ. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് രത്നാവതി അമ്മ റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്. രത്നാവതി അമ്മ ചോദിച്ചിരിക്കുന്ന ഗാനം ഇളവന്നൂർ മഠത്തിൽ ഇണക്കുയിലെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: പാട്ടെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിപ്പിക്കാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പാട്ട് വരുന്നുണ്ട്. പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് ആണ്. ഏറെ നാളായി ഒരു പാട്ട് ചോദിച്ചിട്ട്. ഇന്ന് ഹിന്ദി ഭാഷാ ദിനത്തിൽ ഞങ്ങൾക്കൊരു പഴയ ഹിന്ദി ചിത്രത്തിലെ ഗാനം വേണം. കാശ്മീർ കി കലി എന്ന ഹിന്ദി ചിത്രത്തിലെ ദീവാന ഹുവ ബദൽ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനം പ്രിയപ്പെട്ട സുഹൃത്ത് ജയങ്കർ ഫൂട്ടുകോച്ചിയുടെ സഹധർമ്മിണി സലുദി യുടെ ജന്മദിനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ഹിന്ദി പാട്ടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ അവസാനത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബബിത കിനാശേരിയാണ്. നങ്ങേലി പൂവ് എന്ന് തുടങ്ങുന്ന മാളികപ്പുറം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. 2 മണിയാകുമ്പോൾ ഹീര ജോയിൻ ചെയ്യും ഓർമ്മയിലുണരും ഗാനങ്ങളുമായി.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളി ശബ്ദം. ഒരു സ്റ്റൈലിൽ ഒതുങ്ങാതെ പോപ്പിനും ഫങ്കിനും ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിനും ഒപ്പം സഞ്ചരിക്കുന്ന ശബ്ദം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹിരയാണ്. ഇന്ന് ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കൊല്ലംകാരനാണ്, ക്ലാസിക്കലി ട്രെയിൻഡ് ഡാൻസർ കൂടിയാണ്. എല്ലാ പാട്ടുകളെയും സമയമെടുത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ, കേട്ട് കേട്ട് പഠിക്കുന്ന ഒരു ഗായകൻ. വീട്ടിലിരുന്നാണ് അദ്ദേഹം മലയാളം

പഠിച്ചത്. അതിനൊപ്പം തന്നെ മറ്റു ഭാഷകളും ഏറ്റവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടുകാരന് മലയാളം അറിഞ്ഞതുകൊണ്ടാണ് എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഏറെ അഭിമാനത്തോടുകൂടി നമ്മളോട് പറയുന്ന ഒരു ഗായകൻ. എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ കുന്നത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു ശബ്ദം ഒരു പക്ഷെ ബെന്നി ദയാലിൻ്റെത് തന്നെയാകണം. എന്തായാലും ബെന്നി ദയാലിൻ്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത റോബിൻഹുഡ് എന്ന സിനിമയിലെ പാട്ടാണ്. ബെന്നി ദയാലും അച്ചു രാജേശ്വരിയും സുചിത്ര കാർത്തിക്കും ചേർന്ന് പാടിയ പറന്നു വന്നു പൈങ്കിളി എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണത്. ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലൂടെ ഉണ്ടായ ഒരു പാട്ട്. ബോംബെയ്ക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബെന്നി ദയാലിനെ വെച്ച് ഈ പാട്ട് ചെയ്യാൻ കുറച്ച് ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിലും ഹാരിസ് ജയരാജിന് ഇത് ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു. എനർജറ്റിക് പാട്ടുകൾ പാടുന്ന ബെന്നിനെ കൊണ്ട് ഈ ഒരു പാട്ട് പാടിയാൽ ശരിയാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ബെന്നിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു, ഐ യു ഷുവർ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലോ ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. ഒരു ഇന്റർവ്യൂവിൽ ബെന്നി ദയാൽ പറഞ്ഞിട്ടുള്ളത് ഒരു മോളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ടിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകളുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പാട്ടിനോട് വല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നെ അറിന്താൽ എന്ന സിനിമയിൽ നിന്ന് താമര വരികൾ എഴുതി ബെന്നി ദയാലും മഹതിയും ചേർന്ന് പാടിയ പാട്ട്, ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കൽ. ഓൺലി ഓൺ അഹല്യ എഫ് എം 90.4. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിക്കാനുള്ള മനസ്സ് തന്നെയാണ് ആ ഗായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ ഒരു ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ബാൻഡിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിലും പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ലിറിക്സ് പോലും എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നും ഇവോൾവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗായകനാണ് ബെന്നി ദയാൽ. എനിക്കൊന്ന് ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെയാണ് മലയാളികളടക്കമുള്ള പല ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ഇല്ലാതെ എനിക്ക് തോന്നില്ല ഒരു ആഘോഷങ്ങളും കടന്നുപോകുമെന്ന്. അത്രമാത്രം പാട്ടുകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ചിന്നമ്മ ചിലകമ്മ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു AR റഹ്മാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടായിരിക്കും. പാ വിജയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. സക്കരക്കട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഈ സിനിമ അത്രയും ഹിറ്റായില്ലെങ്കിലും ഈ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാലും ചിന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ചിന്നമ്മ ചിലകമ്മ ഓൺ അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

മലയാളി റൂട്ട്സ് അബുദാബി അബ്രിംഗിങ് ചെന്നൈയിലെ പഠനം, S5 നിന്നുള്ള ഒരു തുടക്കം, AR റഹ്മാന്റെ ശ്രദ്ധ, പിന്നെ പല ഭാഷകളിലേക്കും പടർന്ന ശബ്ദം, അതാണ് ബെന്നി ദയാലിന്റെ മ്യൂസിക്കൽ ജേണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. RG ഹീരയാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2007 അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിലെ രണ്ട് പാട്ടുകൾ ആദ്യമായിട്ട് അങ്ങനെ ബെന്നി ദയാൽ എന്ന സിംഗറിന്റെ രണ്ട് സോളോ പാട്ടുകൾ ഇറങ്ങുന്നത് ഈ പാട്ടിലൂടെയാണ്. എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ആൻഡ് അതിൽ തന്നെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്സിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. AR റഹ്മാന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അതിൽ മെലഡി ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ മെലഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്റെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ബെന്നി ഓരോ പാട്ടിലും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന ഒരു പാട്ട്. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ധരൺ കുമാർ എന്ന ഒരു സംഗീത സംവിധായകന്റെ ഓൺ എൻജി എന്ന ഗാനത്തിലാണ് അദ്ദേഹം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒത്തിരി പേരുടെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഒരു ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഒരു ഗായകന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളും പാട്ടുകളും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒരു ഫാഷൻ ഐക്കണായിട്ട് പലരും ബെന്നി ദയാലിനെ ചൂസ് ചെയ്തതായിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികൾ എഴുതി, AR റഹ്മാൻ കമ്പോസ് ചെയ്ത്, അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ദിസ് ഇസ് RG ഹീര വിത്ത് യു. അപ്പൊ നമുക്ക് മധുര വരെ ഒന്ന് പോയിട്ട് വരാം. സ്റ്റേ ട്യൂൻഡ്. Ah

ഒരു സിംഗറാണ്, സോങ് റൈറ്ററാണ്, പെർഫോമറാണ്, ഒരു നല്ലൊരു ഡാൻസറാണ്, അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ബെന്നി ദയാൽ എന്ന ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഹിന്ദി, തമിഴ്, തെലുഗ്, മലയാളം, കന്നഡ, അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2008 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന ഒരു ഹിന്ദി സോങ്. ആൻഡ് ഒരുപാട് പാട്ടുകൾ പാടിയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഒരു ഒരു വലിയ ബോളിവുഡ് ഹിറ്റ് സമ്മാനിച്ച പാട്ടാണ് പപ്പു ക്യാൻ ഡാൻസ് ഹാല. ആൻഡ് പല സ്റ്റേജ് ഷോസിലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ഏത് പെർഫോമൻസിന് മുന്നിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരാളും കൂടിയാണ്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും പാട്ട് പാടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഗായകരോട് എപ്പോഴും പറയാറുള്ളതാണ് പ്രാക്ടീസ് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ പാട്ടുകൾ പാടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം പ്രാക്ടീസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ബെന്നി ദയാൽ എന്ന സിംഗറിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ജാനേ തൂയ ജാനേ നാ എന്ന സിനിമയ്ക്ക് വേണ്ടി ബെന്നി ദയാൽ, നരേഷ് അയ്യർ, സതീഷ് ചക്രവർത്തി, അസ്ലം ബ്ലേസ്, തൻവി ആൻഡ് ഭാർഗവി ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് ആൽബം സോങ്ങുകൾ കൂടി ഹിറ്റായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2019 എനിക്ക് തോന്നുന്നു. റിയാലിറ്റി ഷോയിലും നമ്മൾ ബിന്നി ദയാലിനെ കണ്ടിട്ടുണ്ട്. ഒരു മെന്ററായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ടായിട്ട് അവർക്കൊരു ഷോൾഡർ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിനെ തന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആൽബം സോങ് കൂടി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. മലരി മലരി എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഫോണും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ടി വി ഷോയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും വിളിച്ചു ചോദിച്ചിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് മലരി മലരി എന്ന് പറയുന്ന ഒരു ഗാനം. ബൈ ദ പീപ്പിൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രവീൺ മണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് ബെന്നി ദയാലും അനിത നായരും സുവി സുരേഷും ഭാർഗവി പിള്ളയും അർജുൻ ശശി അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിൽ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ പാട്ടിൽ. പർട്ടിക്കുലർലി ഇതൊരു എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര നല്ല വിഷ്വൽസ് ഒക്കെ പലർക്കും ഓർക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം എന്തായാലും മലരെ മലരെ എന്ന് പറയുന്ന ബെന്നി ദയാലിന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായ ഓണോർമയിലുണരും ഗാനങ്ങൾ അഹലി FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അന്നത്തെ പാട്ടുകളിൽ ഒരു ബോളിവുഡ് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടുകാരന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിനി ജോലിയിൽ പ്രവേശിക്കാം, ഇനി സിനിമയിൽ അധികം ഫ്യൂച്ചറൊന്നും ഉണ്ടെന്ന് തോന്നില്ല എന്നൊരു പോയിന്റിൽ ബാക്ക് ടു ഓഫീസിലേക്ക് ജോയിൻ ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു കോള് കിട്ടുന്നത്, 2006, അതും സാക്ഷാൽ AR റഹ്മാനിൽ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ബ്രീഫ് കിട്ടുന്നു, ഹിന്ദിയിലും തമിഴിലും പാട്ട് പാടിപ്പിക്കുന്നു. അങ്ങനെ AR റഹ്മാനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും തന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് ബെന്നി ദയാൽ എന്ന സിംഗറിന് AR റഹ്മാനെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു വലിയൊരു അവസരവും അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത പാട്ടുകളാണ് AR റഹ്മാൻ ബെന്നി ദയാലിന് വേണ്ടി സമ്മാനിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്നത് ഒരു പടി മേലെ കൊടുക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് ആ സിംഗറിന് അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൗത്യം ഏറ്റവും ഭംഗിയായി തീർക്കുന്ന ഒരാൾ തന്നെയാണ് ബെന്നി ദയാൽ. സോ അതുകൊണ്ട് തന്നെയാണ് എണ്ണിയാൽ തീരാത്തത്രയും ഗാനങ്ങൾ AR റഹ്മാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും ഓമന പെണ്ണേ എന്ന് പറയുന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. താമര വരികൾ എഴുതി, കല്യാണി മേനോനും താമരയും ചേർന്ന് വരികൾ എഴുതി, ബെന്നി ദയാലും കല്യാണിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി വിണ്ണയ്ത്താണ്ടി വരുവായ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മലയാളി ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. ആണോർമയിലുണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

സംഗീത ലോകത്തേക്ക് ബെന്നി ദയാലിന്റെ ആദ്യകാല പ്രവേശനം എന്ന് പറയുന്നത് S5 എന്ന പോപ്പ് ബാൻഡിലൂടെയാണ്. SS മ്യൂസിക് നടത്തിയ ഒരു ടാലന്റ് ഹണ്ടിലൂടെയാണ് ഈ ഒരു ബാൻഡ് രൂപപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധിച്ചിട്ടാണ് AR Rahman പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ബെന്നിക്ക് ഒരു വലിയൊരു അവസരം നൽകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായി പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിറിക്സിന്റെ മീനിങ് ഒന്നും അറിയാതെ വളരെ ഭംഗിയായി പാടിയ ഒരു പാട്ട് തന്നെയാണ് ഓള് മെലഡി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് ലിറിക്സിന്റെ മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ ആയതുകൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞു പാടിക്കോ പാടിക്കോ ഒരു കുഴപ്പമില്ല പാടിക്കോ പാടിക്കോ എന്നുള്ളത്. പക്ഷെ പാടുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു വമ്പൻ ഹിറ്റായി മാറിയ ഒരു പാട്ട് തന്നെയായിരുന്നു. നമ്മുടെ മൂസൻ പരാരി വരികൾ എഴുതി വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓള മെലഡി എന്ന് പറയുന്ന പാട്ട് തല്ലുമാല എന്ന സിനിമയിൽ നിന്ന്. ബെനിദയാൽ, ഹരിചരൺ, ശേഷാദ്രി, സലീം കുമാർ, വിഷ്ണു വിജയ് എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: ജെന്താ പോന്ന്?
1: ജെന്താ പോക്ക് ക്യാൻസൽ ചെയ്തത്?
0: ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ.
1: കുറച്ചുകാലം കമ്പനി അടിച്ചു നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ?
0: നോക്കി നോക്കാം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം എണ്ണിയാൽ തീരാത്ത ഗാനങ്ങൾ പാടിയിട്ടുള്ള അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ബെന്നി ദയാൽ എന്ന സിംഗർ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ബെന്നി ദയാലിന്റെ ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് 24 എന്ന സിനിമയിലെ കാലം യൻ കാതലിയോ എന്ന് പറയുന്ന പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ബെന്നി ദയാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ എന്ന നിലയിൽ ഒരുപാട് നല്ല പാട്ടുകൾ എ ആർ റഹ്മാനു വേണ്ടി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കും എ ആർ റഹ്മാൻ എന്താണ് വേണ്ടത് ബെന്നി ദയാലിൽ നിന്ന്. അത് കൃത്യമായി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ചില പാട്ടുകളിൽ ബെന്നി ദയാലിനോട് ജസ്റ്റ് കില്ലറ്റ് മാൻ എന്നൊക്കെ പറയും അദ്ദേഹം. സോ ദാറ്റ് എന്താണോ ബെന്നിയുടെ കയ്യിലുള്ളത് അത് ബെന്നി എടുത്തോളൂ പാടിക്കോളൂ എന്നുള്ളൊരു ഫ്രീഡം ചില പാട്ടുകളിൽ അദ്ദേഹം കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാലം യൻ കാതലിയോ എന്ന് പറയുന്ന 24 എന്ന സിനിമയിലെ പാട്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ള നുവൻസസ് ഉള്ള, ബെന്നിയുടെ ശബ്ദത്തിന്റെ ഒരു റേഞ്ചിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈരമുത്തു വരികൾ എഴുതി ബെന്നി ദയാലും അഭയ് ജോധ്പുർക്കറും ശശ്വാന്ത് സിംഗും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4, ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

തിരിച്ചെത്തിയിരിക്കുകയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഈര വിത്യു. സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളിയുടെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ബെന്നി ദയാൽ എന്ന അതുല്യ ഗായകനെ പറ്റി എനിക്ക് തോന്നുന്നു അമ്പിളി എന്നൊരു സിനിമയിൽ കൂടി അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു, ഒരു ചെറുകിളിയുടെ എന്ന ഗാനം. ഒരു നല്ല രസമാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് പാട്ടിന്റെ ടെക്സ്ചർ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് ബെന്നി ദയാലിനൊപ്പം ചെറിയൊരു കിഡ്സിന്റെ ഒരു കോറസ് സെഷനും കൂടി ഈ പാട്ടിൽ വരുന്നുണ്ട്. ആൻഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മലയാളം പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കോമ്പോസിഷൻ തന്നെയാണ് വിഷ്ണു വിജയുടെ അമ്പിളി എന്ന സിനിമയിലെ ഒരു ചെറു കിളിയുടെ എന്ന് പറയുന്ന ഗാനം. ആൻഡ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ശബ്ദം അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെന്നി ദയാൽ അല്ലാതെ മറ്റൊരു സിംഗറിന്റെ ശബ്ദം നമുക്ക് അവിടെ ചിന്തിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഈ പാട്ടാണ് അടുത്തതായി അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമ്പിളി എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാർ വരികൾ എഴുതി, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത്, ബെന്നി ദയാൽ പാടിയ പാട്ട് ഓണോർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: Let us start to make.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന ഉണ്ട് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? ഇത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, എന്നാൽ ഒപ്പം തന്നെ ശാരീരികമായും മാനസികമായും ഒട്ടേറെ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയെ കുറിച്ചാണ്. അതെന്താണെന്നറിയോ? അതാണ് ഗർഭകാലത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് അഥവാ വികാര വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗർഭിണിയാണെന്നറിയുന്ന ആ നിമിഷം മുതല് ഒരു സ്ത്രീയുടെ മനസ്സിൽ വൻ സന്തോഷവും പ്രതീക്ഷകളുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ അടുത്ത നിമിഷത്തിൽ അകാരണമായ ഭയവും കൊച്ചു കാര്യങ്ങൾക്ക് പോലും വൻതോതിലുള്ള സങ്കടവും ദേഷ്യമൊക്കെ വന്ന് അവളെ വല്ലാണ്ടങ്ങ് മൂടാറുണ്ട്. ശരിയല്ലേ? എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാൻ കഴിയില്ലേ എന്നൊക്കെയുള്ളൊരു കുറ്റബോധം കൊണ്ട് പല ഗർഭിണികളും തനിയെ ഇരുന്ന് കരയാറുണ്ട്. എന്നാൽ എല്ലാ ഗർഭിണികളോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും നിങ്ങളുടെ മാനസിക ബലഹീനതയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു ജീവൻ വളരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഭീമമായ ഹോർമോൺ മാറ്റങ്ങളുടെ ഫലമായാണ് മനസ്സും ഇത്തരത്തിൽ പെട്ടെന്ന് മാറി മറയുന്നത്. ഈ വിഷയത്തിൽ പുരുഷന്മാരും കുടുംബാംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില വലിയ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലായി സംസാരിക്കാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. അതിനു മുമ്പായി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് ഇനി മറക്കരുത്, അഹല്യ FM 90.4 നമ്മൾ ഗർഭകാലത്തെ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ശരിയല്ലേ? ആക്ച്വലി ഗർഭകാലത്തിന്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ സ്ത്രീ ശരീരത്തിൽ വൻതോതിലുള്ള ഹോർമോൺ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ പെട്ടെന്ന് തന്നെ പല മടങ്ങ് വർദ്ധിക്കും. ഈ ഹോർമോണുകളുടെ അതിപ്രസരം തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നേരിട്ടങ്ങ് സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയുടെ ആദ്യ 3 ഇത് ഏറ്റവും രൂക്ഷമായി കാണപ്പെടുന്നത്. രാവിലെ ഉണ്ടാകുന്ന കടുത്ത ക്ഷീണം, അതായത് മോർണിംഗ് സിക്നെസ്. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഈ രാവിലെ ഉണ്ടാകുന്ന ഓക്കാനവും ഛർദിയും തലകറക്കവും ഇതിനോടൊപ്പം ചേരുമ്പോൾ മനസ്സിന് വലിയ തളർച്ച അനുഭവപ്പെടും. 2-3 ശരീരം ഇതിനോട് കുറച്ചൊക്കെ പൊരുത്തപ്പെടുമെങ്കിലും അവസാന 3 പ്രസവത്തോടുള്ള ഭയം, ഉറക്കമില്ലായ്മ, അമിതമായ ശരീരഭാരം എന്നിവ കാരണം വീണ്ടും മൂഡ് സ്വിങ്സ് വർദ്ധിക്കും. ഇതുകൂടാതെ ഗർഭകാലത്തുണ്ടാകുന്ന തൈറോയിഡ് വ്യതിയാനങ്ങളും മാനസികാവസ്ഥയെ ബാധിക്കാം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മള് ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസുകളെയും അതുകൊണ്ടുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ചല്ലേ പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഇത് കേവലം ഹോർമോൺ ചേഞ്ച് മാത്രമല്ല, മറ്റ് ചില യാഥാർത്ഥ്യങ്ങളും ഗർഭിണികളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാറുണ്ട്. അതായത്, ഈ കുഞ്ഞിന്റെ ആരോഗ്യം, പ്രസവം എങ്ങനെയായിരിക്കുമെന്ന ഭയം, സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, ഭാവിയിലെ ഉത്തരവാദിത്തങ്ങള് എന്നിവയൊക്കെ അവരുടെ മനസ്സിൽ വിട്ടുമാറാത്ത ആശങ്കയായി നിലനിൽക്കും. ഇവിടെ നമ്മൾ വേർതിരിച്ച് തിരിച്ചറിയേണ്ട അതിപ്രധാനമായ ഒരവസ്ഥയുണ്ട്. അതാണ് ആന്റിനേറ്റൽ ഡിപ്രഷൻ അഥവാ ഗർഭകാലത്തെ വിഷാദം എന്ന് പറയുന്നത്. സാധാരണ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് വരികയും കുറച്ച് സമയത്തിനുള്ളിൽ മാറുകയും ചെയ്യും. എന്നാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത സങ്കടം, ആഹാരം കഴിക്കാൻ തോന്നാതിരിക്കുക, കുഞ്ഞിനോടൊരു വൈകാരിക ബന്ധവും തോന്നാതിരിക്കുക, അമിതമായ ഉത്കണ്ഠ അതായത് ആൻസൈറ്റി വരിക എന്നിവയൊക്കെ കണ്ടാൽ അത് ഡോക്ടറുടെ സഹായം വേണ്ട ഒരു കാര്യമാണ്. ഗർഭകാലത്തെ വിഷാദത്തിന്റെ ലക്ഷണമായേക്കാം. അതുകൊണ്ടാണ് ഡോക്ടറുടെ സഹായം തേടണം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള വിഷാദത്തിലേക്കും അതായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് അത് വഴിതുറക്കും. അതുപോലെ തന്നെ പങ്കാളിയുടെ പങ്ക് എന്താണെന്നും ഈ ഒരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. ഇനി എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 ഈ ലിങ്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണെന്നറിയോ? എല്ലാ ഭർത്താക്കന്മാരും വീട്ടിലെ മുതിർന്നവരുമാണ്. ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് കഴിക്കാൻ നല്ല ഭക്ഷണവും വിശ്രമവും നൽകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് അവൾക്ക് നൽകുന്ന മാനസിക പിന്തുണയാണ് ഇമോഷണൽ സപ്പോർട്ട്. അവൾ കാരണമില്ലാതെ ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുമ്പോൾ, നീ എന്തിനാ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നത്, നിനക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത്. അത് അവളുടെ മനസ്സിനെ കൂടുതൽ തകർക്കും. ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ച്, ഞാൻ കൂടെയുണ്ട്, നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആശ്വാസ വാക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാ. അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി നൽകുക, ഒരുമിച്ച് ചെറിയ നടപ്പാതകളിലൂടെ നടക്കുക, അവള് പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുക, ഗർഭകാലത്തെ സന്തോഷകരമായ അന്തരീക്ഷം, ഗർഭാവസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും മാനസിക ആരോഗ്യത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തതായി ഈ മൂഡ് സ്വിങ്സ് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഒരു പാട്ടിന് ശേഷം.

0: അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ അനുകമ്പയോടെ സംസാരിച്ചത് എന്താണ്, ഗർഭകാലത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മാനസിക രോഗ പ്രതിരോധത്തെ കുറിച്ചുമാണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്മാർട്ട് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആരും ഇവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതിൽ ഒന്നാമതായി, ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ഉറപ്പാക്കുക. ശരീരത്തിൽ ക്ഷീണം തോന്നുമ്പോൾ തനിയെ മനസ്സിലും ദേഷ്യം കൂടും. രണ്ടാമതായി, പ്രോട്ടീനും വിറ്റാമിനുകളും ഫോളിക് ആസിഡും അടങ്ങിയ നല്ല സമീകൃത ആഹാരം കഴിക്കുക. രക്തത്തിലെ പഞ്ചാരയുടെ അളവ് കുറയുമ്പോൾ മൂഡ് സ്വിങ്സ് കൂടും. അതുകൊണ്ട് ചെറിയ ഇടവേളയിൽ ആഹാരം കഴിക്കുക. മൂന്നാമതായി, ഡോക്ടറുടെ അനുവാദത്തോടെ ലളിതമായ ഗർഭകാല യോഗ, അതായത് പ്രീനൈറ്റൽ യോഗ, ശ്വസന വ്യായാമങ്ങൾ, അതായത് ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ നടത്തണം. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ശീലമാക്കേണ്ട കാര്യമാണ്. ഇത് ശരീരത്തിന്റെ ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കാൻ വളരെ നന്നായിട്ട് സഹായിക്കും. മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കാളിയോടോ അടുത്ത സുഹൃത്തുക്കളോടോ തുറന്ന് സംസാരിക്കുക. ലക്ഷണങ്ങൾ കഠിനമാണെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടാൻ ഒട്ടും മടി കാണിക്കരുത്. ഗർഭകാലം ആഘോഷകരവും സന്തോഷകരവുമായി ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻ്റിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: 360 degree.
4: ഹായ്, ഹലോ, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവയ്ക്കാൻ കൂടെ എൻ്റെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അതെ, അപ്പോൾ ഇന്നത്തെ 360 degree നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയാം? ഈ റോഡിൻ്റെ സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മാലിന്യം, പ്ലാസ്റ്റിക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ പ്രകൃതി വളരെ എന്താ പറയുക, മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് കാണാറ്. പുഴയിലാണെങ്കിലും കുറേ വേസ്റ്റ് കാണാറുണ്ട്, റോഡ് സൈഡിലാണെങ്കിൽ കുറേ വേസ്റ്റ് കാണാറുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നുമല്ലേ, ഓ ഈ ലോകമൊക്കെ ഒന്ന് നന്നായിരുന്നെങ്കിൽ, ഇത്ര നന്നായേനെ എന്നൊക്കെ വിചാരിക്കുന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ ഒരു വിചാരം നമ്മുടെ സ്വന്തം ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ്. ലോകം മുഴുവൻ മാറണേ എന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപായിട്ട് എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ വീടുകളിൽ നിന്ന് ആ മാറ്റം തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. മാലിന്യ നിർമാർജനത്തിലൂടെയും അതുപോലെ തന്നെ ലളിതമായ ഈ ഇക്കോ ഫ്രണ്ട്ലി ശീലങ്ങളിലൂടെയും ഒക്കെ ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കാം, ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ 360 degree നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഗ്രീൻ ലൈഫിലേക്ക് നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം, ഒരു ഗ്രീൻ ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാനായിട്ട് സാധിക്കുന്നുള്ളൊരു കാര്യമാണല്ലേ. ഇന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും നമുക്ക് അറിയുന്നതാവും, പക്ഷെ എത്രമാത്രം നമ്മളത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതിനൊരു റിമൈൻഡർ കൂടിയാണ് ഇന്നത്തെ 360 ഡിഗ്രി കേട്ടോ. പരിസ്ഥിതി സംരക്ഷണത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 5 RS ഫോർമുലയുണ്ട്. ആ 5 RS ഫോർമുല എന്താണെന്നറിയോ? അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലൊന്നാമതായി പറയുന്ന ഒരു കാര്യം റിഫ്യൂസ് ആണ്. അതായത് അനാവശ്യ പ്ലാസ്റ്റിക്കുകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ് ഈ റിഫ്യൂസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമതായി പറയുന്ന ഒരു കാര്യമാണ് റിഡ്യൂസ് ആണ്. അതായത് സാധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നതാണ് റിഡ്യൂസ് കൊണ്ട് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് റീയൂസ്. അതായത് പഴയ സാധനങ്ങൾ കളയാതെ വീണ്ടും ഉപയോഗിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യമാണ് റീപർപ്പസ്. അതായത് പഴയ വസ്തുക്കൾക്ക് പുതിയ ഉപയോഗം കണ്ടെത്തുക. ഉദാഹരണം ഒരു ബോട്ടിൽ ആട്ടൊക്കെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഒരു ബോട്ടിൽ പഴയ ബോട്ടിലിനെ ബോട്ടിൽ ആട്ടായിട്ട് മാറ്റാറുണ്ട്, അതല്ലെങ്കിൽ മറ്റുപയോഗങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റീപർപ്പസ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th RS ഫോർമുല എന്ന് പറയുന്നത് റീസൈക്കിളാണ്. പുനരുപയോഗിക്കാവുന്ന റീസൈക്ലിങ്ങിനായിട്ട് മാറ്റിവെക്കുക. ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ തന്നെ പകുതി മാലിന്യ പ്രശ്നങ്ങളും അവസാനിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കലിനെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

360 degree. യെസ് മടക്കേറ്റം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ള ഞാൻ ഐഡിയ കേട്ടോ. ഇനി നമ്മൾ സംസാരിക്കുന്നത് മാലിന്യങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈഫിലേക്ക് നമുക്ക് അതിനെ കടക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വെക്കാൻ പറ്റും, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ കുട്ടി കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ അടുത്തൊരു കാര്യം പറയട്ടെ, ഈ വേസ്റ്റ് സെഗ്രിഗേഷനാണ്. ആ ഒരു വേസ്റ്റ് സെഗ്രിഗേഷൻ വീടുകളിൽ തന്നെ നമുക്ക് പറ്റും എന്നുള്ളതാണ്, ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് വേണം? എല്ലാ മാലിന്യങ്ങളും ഒരൊറ്റ കുട്ടയിൽ ഇടുന്നതാണ് നിങ്ങളുടെ ശീലമെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ മാലിന്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ തരംതിരിക്കാം? ഒന്നാമത്തത് ജൈവ മാലിന്യം, ഈ വെറ്റ് വേസ്റ്റ് എന്നാണ് പറയാം. ഈ പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണ ബാക്കി എന്നിവയൊക്കെ വേറെ വേറെ വെക്കുക എന്നുള്ളതാണ്. ഇനി അജൈവ മാലിന്യം, ഡ്രൈ വേസ്റ്റ്, അതായത് പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്ത് ചെയ്യുക, കഴുകി ഉണക്കി വേണം നമ്മൾ വേറെ സൂക്ഷിക്കാനായിട്ട്. ഇനി അതിൽ വരുന്ന അടുത്തതാണ് ഇ വേസ്റ്റ് ആൻഡ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്യൂബ് ലൈറ്റുകൾ, ബാറ്ററി, മരുന്ന് എന്നിവയൊക്കെ എന്ത് വേണം, വേറെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ കൃത്യമായി തരംതിരിച്ചാൽ മാലിന്യം ഒരു ഭാരമല്ല, മറിച്ച് പുനരുപയോഗിക്കാവുന്ന ഒരു വിഭവമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലെ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അത് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

360 degree. ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. വീട്ടിലെ പച്ചക്കറി അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ ഭക്ഷണ ബാക്കികളും വഴിയിൽ തള്ളാതെ അതിൽ നിന്ന് മികച്ച ജൈവ വളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഈ പൈപ്പ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ പോട്ട് കമ്പോസ്റ്റ് അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റ് ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് വളമാക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ഒരു വളം ഉപയോഗിച്ചുകൊണ്ട് അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾ നല്ല രീതിയിൽ നമുക്ക് വിളയിച്ചെടുക്കാനും സാധിക്കും. ദുർഗന്ധമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും മികച്ച വഴി തന്നെയാണിത്. ഇനി നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന വിധത്തെക്കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 ഡിഗ്രിയിൽ നമ്മുടെ ഗ്രീനി ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാമല്ലേ. നൂറ്റാണ്ടുകളോളം നശിക്കാതെ ഭൂമിയിൽ കിടക്കുന്ന ഒന്നാണ് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്ന കാര്യം. ഇവയ്ക്ക് പകരം നമുക്ക് പല പല ബദലുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ കടകളിൽ പോകുന്ന സമയത്ത് എപ്പോഴും കയ്യിലൊരു തുണിസഞ്ചി, ക്ലോത്തിങ് ബാഗ് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് ബാഗ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾക്ക് പകരം സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി പ്ലാസ്റ്റിക് സ്ട്രോ, ഡിസ്പോസിബിൾ കപ്പുകൾ എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളുണ്ടല്ലോ, കടയിലെ പ്ലാസ്റ്റിക് മലിനീകരണം കുത്തനെ കുറയ്ക്കുന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് നമുക്ക് തോന്നാം കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ത് എന്ന് തോന്നിപ്പോവാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതായിരിക്കും എപ്പോഴും വലുതായിട്ടുണ്ടാവാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു മാർഗത്തിലൂടെയൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, സർക്കുലർ ഫാഷൻ അഥവാ തുണികളുടെ പുനരുപയോഗത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. തുടർന്ന് കേൾക്കാം 360 ഡിഗ്രിയിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം ആ ബ്രേക്ക് മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലിയസ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Dear listeners, once again, welcome back to 360 Degree Tips and Tricks. My code and it's me, RG. Yes, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോവാണ് എന്റെ സസ്റ്റൈനബിൾ ഫാഷൻ. അതായത് സസ്റ്റൈനബിൾ ഫാഷൻ വസ്ത്രങ്ങൾ അനാവശ്യമായിട്ട് നമുക്ക് വാങ്ങാതിരിക്കാം, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഈ തുണി വ്യവസായം, ഫാസ്റ്റ് ഫാഷൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി മലിനീകരണ കാരണങ്ങളിൽ ഒന്നാണ്. ഇതെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? അതിനൊന്നാമത്തെ കാര്യം, ട്രെൻഡിന് പിന്നാലെ പോയി ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ വാരിക്കൂട്ടിങ്ങനെ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാം അല്ലേ. ചുമ്മാ ഇങ്ങനെ എന്താ പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്നതിലും എത്രയോ നല്ലതാണ്. മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈട് നിൽക്കുന്ന നല്ല ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ കാര്യം നോക്കിയിട്ട് വേണം ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കാണ് എപ്പോഴും മാസ്. ഓക്കേ,

360 degree. യെസ്, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇക്കോ ഫ്രണ്ട്ലി എപ്പിസോഡ് ക്ലൈമാക്സിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് കേട്ടോ. വെള്ളവും വൈദ്യുതിയും പാഴാക്കാതിരിക്കാൻ കുറച്ച് വഴി കൂടി പറഞ്ഞിരട്ടെ. യെസ്, ഈ വെള്ളവും വൈദ്യുതിയും പാഴാക്കാതിരിക്കാനുള്ള ചില ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമുക്കറിയാം, ബ്രഷ് ചെയ്യുമ്പോഴും പാത്രം കഴുകുമ്പോഴും അനാവശ്യമായിട്ട് ഈ ടാപ്പ് തുറന്ന് വെക്കാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യമാണ്, മുറിയിൽ ആളില്ലാത്തപ്പോൾ ഫാനും ലൈറ്റ് ഓഫ് ചെയ്യുക. മൂന്നാമത്തൊരു കാര്യമാണ്, പകൽ സമയത്ത് സ്വാഭാവിക വെളിച്ചം ഡേലൈറ്റ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതൊരു പുതിയ അറിവല്ല, എനിക്കറിയാം വീട്ടിലുള്ള എല്ലാ അമ്മമാരും ഇത് മിക്കതും പറയുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു യങ്ങർ ജനറേഷൻ ഇത് കേൾക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഊർജ്ജമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ഇതൊക്കെ നമുക്കൊന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇനി വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണം. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ. ഇത് പരിസ്ഥിതി സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ കറണ്ട് ചാർജും വാട്ടർ ബില്ലും പകുതിയായിട്ട് കുറച്ച് തരും കേട്ടോ. അപ്പം അങ്ങനൊരു ഗുണം കൂടി ഇതിനുണ്ട്.

0: 360 degree.
1: അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ വേസ്റ്റ് മാനേജ്മെന്റും ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. 5 RS ഫോർമുല, മാലിന്യങ്ങൾ തരംതിരിക്കൽ, വീട്ടിലെ കമ്പോസ്റ്റിംഗ്, പ്ലാസ്റ്റിക് വിരുദ്ധ ശീലങ്ങൾ, സസ്റ്റൈനബിൾ ഫാഷൻ, ജലഊർജ്ജ സംരക്ഷണം, അങ്ങനെ നമ്മുടെ ഭൂമിയെ പച്ചപ്പോടെ നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറഞ്ഞു പോയത് അല്ലേ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? ഭൂമി നമുക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയ സ്വത്തല്ല, മറിച്ച് ഭാവി തലമുറയിൽ നിന്ന് നമ്മൾ കടം എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം ഒന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട്, ഒത്തിരി ടിപ്സ് ആയിട്ട്, ട്രിക്സ് ആയിട്ട്, എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദ നെക്സ്റ്റ്, മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ ജി എസ് ടി വകുപ്പ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എം പി വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ച് വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM.
4: ഒരു തിയേറ്ററുക്ക് ബിൽഡിംഗ് വേണുമാ, ടിക്കറ്റ് കൗണ്ടർ വേണുമാ, സ്പോട്ട് ലൈറ്റ് വേണുമാ, ഇത് മൂന്നുമേ ഇല്ലാമ ഒരു തെരു, ഒരു തിരന്ത വെളി சுத்தி உட்கார்ந்திருக்கிற മക്കൾ அவங்க முன்னாடி ஒரு பெரிய கதை உயிர்பெறுது, அதுதான் தெருக்கூத்து. இன்னைக்கு நாம சினிமா, ஓடிடி, யூடியூப்னு ஸ்டோரிஸ பாக்குறோம். ஆனா பல நூற்றாண்டுகளுக்கு முன்னாடியே தமிழ்நாட்டுல மக்களுக்கு கதையை பார்க்கவும் கேட்கவும் எக்ஸ்பீரியன்ஸ் பண்ணவும் ஒரு லைவ் மீடியம் இருந்தது. தெருக்கூத்துனா ஜஸ்ட் ஒரு டான்ஸ் இல்ல, ஜஸ்ட் ஒரு டிராமா இல்ல. இதுல ஹிஸ்டரி இருக்கு, மித்தாலஜி இருக்கு, மியூசிக் இருக்கு, ஹியூமர் இருக்கு, சோசியல் கமெண்ட்ரி இருக்கு. சோ இன்னைக்கு நாம பார்க்க போறது தெருக்கூத்து எப்படி உருவாச்சு, யார் இந்த கதையை சொல்லுவாங்க, ஏன் மகாபாரதம் இந்த கலையோட இவ்வளோ முக்கியமா பார்ட்டா இருக்கு, சினிமா வந்த பிறகு இந்த கலை என்னாச்சு. வாங்க, ஒரு தெருவையே தியேட்டரா மாத்தின அந்த கலையோட கதையை கொஞ்சம் எக்ஸ்ப்ளோர் பண்ணலாம். இது அகலிய FM 90.4 and this is RJ Hira with you. இப்போ முதல் பாட்டுக்கான டைம், அதுக்கப்புறம் திரும்பி வாங்க, ஸ்டே டியூன்ட்.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് പണ്ടാം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. കട്ടിയക്കാരൻ തിരക്കൂത്തിലെ ഇവരോട് റോൾ രൊമ്പ സ്പെഷ്യൽ. സ്റ്റോറിയെ ഓഡിയൻസുക്ക് കണക്ട് പണ്, സീൻസ് ഇൻട്രൊഡ്യൂസ് പണ്, സംടൈംസ് ഹ്യൂമർ ക്രിയേറ്റ് പണ്, സംടൈംസ് പെർഫോമേഴ്സ്ക്കും ഓഡിയൻസുക്കും ബ്രിഡ്ജായി ഇരുക്ക ഇന്ന ക്യാരക്ടർക്ക് മുഖ്യ റോൾ ഇരിക്കും. നമ്മ ഇന്നിക്ക് ഒരു മൂവിയെ പാകുമ്പോൾ നറേറ്റർ ഇരുപ്പാറ്, ഒരു ടി വി ഷോല ആങ്കർ ഇരുപ്പാറ്. ആ ട്രഡീഷണൽ തെരുക്കൂത്തില് സ്റ്റോറിക്കുള്ള ഇരുന്ന് ഓഡിയൻസ് കിട്ട പേസുര ഒരു കണക്ഷൻ ഇരുന്നത്. അന്ന് ഡയറക്ട് ഇൻട്രാക്ഷൻ താൻ തെരുക്കൂത്തോടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്തിൽ ഉണ്ട്. സംടൈംസ് സീരിയസ് സ്റ്റോറീസ് നടന്നിട്ട് ഇരിക്കുമ്പോൾ ഹ്യൂമർ വരും, സംടൈംസ് ഓഡിയൻസോട് റിയാക്ഷനുക്ക് റെസ്പോണ്ട് പണുവാങ്ക. സോ സ്ക്രിപ്റ്റ് മറ്റും ഫോളോ പണ്ട പെർഫോമൻസ് ഇല്ല, ഓഡിയൻസോടെ എനർജിയും പെർഫോമൻസോടെ ഒരു പാട്ട്. സോ ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് തിരുമ്പി വാങ്ങ. തെരുക്കൂത്ത പത്തി ഇന്നും നിറയെ വിഷയങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കലാം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.
1: എന്നടി കള്ളക്കാട്ടറേ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. തെരക്കൂത്ത് പെർഫോമൻസ് പാത്താ ഫസ്റ്റ് നമ്മൾ ടെൻഷൻ പോകുന്നത് കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പൊക്കെ തന്നെ. ബ്രൈറ്റ് കളേഴ്സ്, എലാബറേറ്റ് ഹെഡ് ഗിയർ, ജ്വല്ലറി, ഫേസ് മേക്കപ്പ്. വൈ സോ മച്ച്? ഒരു സിമ്പിൾ റീസൺ ഇരിക്കു. ഇത് സിനിമ ഇല്ല, ക്യാമറ ഇല്ല, ഓഡിയൻസ് പെർഫോമർ കിട്ട ക്ലോസ്അപ്പിൽ ഉക്കാന്ന് പാക്കല, ഓപ്പൺ സ്പേസില് ഡിസ്റ്റൻസില് ഇരുന്ന് പാക്കുന്ന ഓഡിയൻസ്ക്ക് ക്യാരക്ടർ യാര്, അവരുടെ ഇമോഷൻ എന്ന, അവരുടെ റോൾ എന്നു ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ആകണം. സോ കോസ്റ്റ്യൂംസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ബിക്കംസ് സ്റ്റോറി ടെല്ലിംഗ്. അതേമാതിരി മ്യൂസിക്കും ரொம்ப ഇമ്പോർട്ടൻ്റ്. സോങ്സ്, ഡയലോഗ്, റിതം, പെർക്കഷൻ എല്ലാമേ ചേർന്ന് സ്റ്റോറിയെ മൂവ് പണം. ഇന്നിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മ ഇമോഷനെ ഗൈഡ് പണത്. തെരുക്കൂത്തില് ലൈവ് മ്യൂസിക് ഇറ്റ്സെൽഫ് ബിക്കംസ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ടെല്ലിംഗ്. തെരുക്കൂത്തെ പറ്റി നിറയെ വിഷയങ്ങൾ നമ്മൾ തെരിഞ്ഞിക്കലാം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇപ്പ നമ്മ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ കേക്കലാം. സിനിമ വന്ന പിറകു തെരുക്കൂത്ത് ഡിസപ്പിയർ ആയിടിച്ചാ? നോട്ട് എക്സാക്ട്ലി. തമിഴ് തിയേറ്റർ ഇറ്റ്സെൽഫ് ഇവോൾവ്ഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. അതേ മാതിരി ട്രഡീഷണൽ പെർഫോമൻസ് ഐഡിയാസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്ററാക്ട് വിത്ത് മോഡേൺ തിയേറ്റർ. 20th century തമിഴ് തിയേറ്ററില് കൂത്തപ്പട്ടാരി മാതിരി എക്സ്പെരിമെന്റൽ തിയേറ്റർ മൂവ്മെന്റ്സ് ട്രഡീഷണൽ പെർഫോമൻസ് ഫോംസ് കണ്ടംപററി തിയേറ്ററോട് കണക്ട് பண்ண ட்ரை பண்ணாங்க. நா முத்துசாமி ஃபவுண்டர் கூத்தப்பட்டாரை which become an important name in Tamil theater. And theater-ல இருந்து சினிமாக்கு போன பல ஆர்டிஸ்டோட ஜர்னியும் நமக்கு ஒரு bigger picture கொடுக்குது. Performance traditions don't always disappear. Sometimes they change the form. Street-ல இருந்து stage, stage-ல இருந்து cinema, cinema-ல இருந்து television, television-ல இருந்து digital. Medium மாறலாம், ஆனா அந்த storytelling-ஓட basic need அது மாறவே இல்ல. So தெருக்கூத்து அந்த ஐடியா இப்போ நம்மள சுத்தி அங்கதான் இருக்கு. ஆனா நாம அது தெரிஞ்சுக்கணும்னா கொஞ்சம் கஷ்டம் தான், அவ்வளவுதான். சோ இப்ப பாட்டுக்கு அப்புறம் we will be right back. இது அஹல்யா FM 90.4 and this is RG Hira with you. Stay tuned.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു തെരു തിയേറ്ററാ മാറിയത്, ഒരു ക്രൗഡ് ഓഡിയൻസാ മാറിയത്. ഒരു കഥ, പാട്ട്, ഡയലോഗ്, മ്യൂസിക്, കോസ്റ്റ്യൂം എല്ലാത്തോടെ നമ്മ മുന്നാടി ഉയർപ്പെട്ടത്, അതാ തെരുക്കൂത്ത്. മഹാഭാരതം മുതൽ വില്ലേജ് ഫെസ്റ്റിവൽ വരേക്കും, കട്ടിയക്കാരൻ മുതൽ ലൈവ് മ്യൂസിഷ്യൻ വരേക്കും, ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് മുതൽ മോഡേൺ തിയേറ്റർ വരേക്കും, തെരുക്കൂത്ത് നമ്മൾക്ക് ഒരു വിഷയത്തെ റിമൈൻഡ് പണത്. സ്റ്റോറി ടെല്ലിംഗ് ടെക്നോളജി തേവയില്ലെന്ന്. ഒരു കഥ സൊല്ല ഒരു മനുഷ്യൻ ഇരുന്നാ പോതും. ഇന്നിക്ക് നമ്മൾ സ്റ്റോറീസ് സ്ക്രീൻസ്ല പാക്കറോ. ആനാ ഒരു കാലത്തില ഒരു തെരുവ് സ്ക്രീനാ ഇരുന്നത്, അന്ത തെരുവൻ കഥേ താൻ തെരുക്കൂത്ത്. സോ ഇന്നിക്ക് നമ്മ തെരുക്കൂത്തെ പറ്റി നിറയെ വിഷയങ്ങൾ കേട്ടോ. നാ ഹീര ഉങ്ങളോട് ഇന്ന തമിഴ് സ്പെഷ്യലില്. സോ ഇവ്ളോ നേരം ഉങ്ങ കൂടെ ഇരുന്നത് ആർ ജി ഹീര. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് കൾച്ചറൽ സ്റ്റോറിയോട് സീക്രം മീറ്റ് പണ്ട. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഹല്യ എഫ് എം 90.4. ഇത് നമ്മ നേരം. ആൻഡ് അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഹല്യ എഫ് എം 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: Ai inda idu kollalo. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
0: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399! എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അഹല്യ എഫ് എം 90.4. ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: സ്റ്റോറി ഓഫ് ലൈഫ്.
7: ലൈറ്റൻ യുവർ ലൈഫ്.
8: നമ്മുടെയൊക്കെ ഡെയിലി ലൈഫില് ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ടല്ലേ. ചില സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളവർ നമ്മെ വല്ലാതെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നീ എന്താണ് ഇതിനോട് പ്രതികരിക്കാത്തത്? നീ അവിടെ ചെന്ന് നിന്റെ ശബ്ദം ഉയർത്തണം, നിന്റെ അഭിപ്രായം പറയണം, നീ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തർക്കങ്ങളിലേക്ക് ഇങ്ങനെ തള്ളിവിടാനായിട്ട് നമ്മുടെ കൂടെയുള്ളവർ തന്നെ ശ്രമിക്കും. ശരിയല്ലേ? മറ്റുള്ളവരുടെ ആ ഒരു വാശിയിലോ പ്രകോപനങ്ങളിലോ വീണ് നമ്മൾ അവിടെ ചെന്ന് അനാവശ്യമായിട്ട് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയ വഴക്കുകളും അതുപോലെ തന്നെ മനസ്സമാധാനക്കേടുമായിരിക്കും. രാത്രിയിൽ ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അയ്യോ വെറുതെ ആ വഴക്കിന് പോവേണ്ടായിരുന്നു, വെറുതെ വഴക്കിടണ്ടായിരുന്നു, സമാധാനം പോയല്ലോ, ആ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല, അവൻ നിർബന്ധിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അവൾ നിർബന്ധിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് പറഞ്ഞതാണ്, പക്ഷെ വേണ്ടിയിരുന്നില്ല. ഇങ്ങനെ ഓർത്ത് നെഞ്ച് വിങ്ങി എത്രയോ രാത്രികൾ നമ്മൾ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? എടോ എവിടെ എന്തിന് എപ്പോൾ പ്രതികരിക്കണമെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവരല്ല, മറിച്ച് നിങ്ങളുടെ വിവേകം ഉപയോഗിച്ച് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കണം. നിങ്ങൾക്ക് രാത്രിയിൽ വളരെ സുഖമായിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ തീർച്ചയായിട്ടും സാധിക്കും. എപ്പോൾ? നിങ്ങൾ തീരുമാനിക്കുമ്പോൾ. എവിടെ എന്തിന് എപ്പോൾ പ്രതികരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. പക്ഷെ മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. അവർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊവോക്ഡ് ആവാനും പ്രകോപിതനാകാനും അവർ തള്ളിവിടുമ്പോൾ തർക്കിക്കാൻ പോകാനും നിങ്ങൾ അവരുടെ കളിപ്പാവയൊന്നുമല്ലല്ലോ. ചില തർക്കങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം. ശരിയല്ലേ? കരിയറിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് പിന്മാറാനായിട്ട് ശീലിക്കുക. നിങ്ങളുടെ ഊർജവും സമയവും അതിനേക്കാൾ വലിയ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. പ്രതികരിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് അത് നിങ്ങളുടെ പക്വതയുടെയും സ്വയം നിയന്ത്രണത്തിൻ്റെയും തെളിവാണ്. നിങ്ങളുടെ സമാധാനം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ചുറ്റുമുള്ളവരുടെ നിർബന്ധങ്ങൾക്കല്ല, നിങ്ങളുടെ മനസ്സാക്ഷിക്കും വിവേകത്തിനും അനുസരിച്ച് മാത്രം കാര്യങ്ങളോട് പ്രതികരിക്കുക. ആ ഒരു അതിർവരമ്പ് നിങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് രാത്രിയിൽ സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അനാവശ്യമായിട്ട് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കൊന്ന് പുഞ്ചിരിയോടുകൂടി അവഗണിക്കാനായിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? എല്ലായിടത്തും എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. വിവേകബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രതികരിച്ചാൽ മതി. മനസ്സിലായില്ലേ? പെട്ടെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ സമാധാനം നഷ്ടമാകുന്നത് ആ പ്രതികരിക്കാൻ പറയുന്ന ആളുടെയല്ല, നിങ്ങളുടെയാണ്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിട്ട് അല്ലെങ്കിൽ നല്ലവളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. കരിയറിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും നമ്മളോട് ആരെന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും മുഖമൊന്നും കറപ്പിക്കാതെ മടിയില്ലാതെ നമ്മൾ പെട്ടെന്ന് ആ ശരി ചെയ്യാം, ഞാൻ ചെയ്തുതരാം, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കാറുണ്ടല്ലേ. നമ്മളായിട്ട് ഒരാളെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാകൂ എന്ന് കരുതിയിട്ട് നമ്മൾ പറ്റില്ല എന്ന് പറയാറില്ല, ശരിയല്ലേ. പലപ്പോഴും നമ്മുടെ സ്വന്തം അസൗകര്യങ്ങൾ പോലും മാറ്റിവെച്ച് നമ്മൾ അവരോട് ഓക്കെ പറയും, എസ് പറയും. ആദ്യമൊക്കെ അത് കാണുമ്പോൾ ചുറ്റുമുള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കും, അവർ നമ്മളെ പുകഴ്ത്തുകയും ചെയ്യും. പക്ഷേ ഈയൊരു പീപ്പിൾ പ്ലീസിംഗ്, ഈ ആളുകളെ പ്രീതിപ്പെടുത്തലിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? പറഞ്ഞുതരട്ടെ, ചുറ്റുമുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് എപ്പോഴും എസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതം ഉണ്ടല്ലോ, അത് നരകമായിട്ട് മാറും. മനസ്സിലായോ? സ്വന്തം ജോലിയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുമ്പോൾ പതുക്കെ നിങ്ങളുടെ മാനസിക സമാധാനവും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും കരിയറുമൊക്കെ തകർന്നു പോകും. നിങ്ങളുടെ എസ്സുകളെ ആളുകൾ സ്വയം സിദ്ധമായ അവകാശമായിട്ട് കാണാനായിട്ട് തുടങ്ങും. നിങ്ങളെ ഒരാവശ്യമില്ലാതെ ജോലി ഏൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ എസ് പറയുമെന്നത് കൊണ്ടാണ്. നിങ്ങൾ എസ് പറയുന്നത് അവരുടെ ജന്മാവകാശമായിട്ട് മാറി. മനസ്സിലായില്ലേ? പക്ഷേ ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ നോ പറയേണ്ടി വന്നാൽ അന്ന് വരെ ചെയ്ത മുഴുവൻ നന്മകളും മറന്ന് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ആളുകൾ. മനസ്സിലായില്ലേ? അതിപ്പോൾ ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ഉറച്ച ശബ്ദത്തിൽ നോ പറയാൻ ശീലിച്ചേ മതിയാകും. നിങ്ങളുടെ സമയത്തിനും ആത്മാഭിമാനത്തിനും പരിധികൾക്കും കൃത്യമായൊരു വില കൊടുക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരിക്കലും നരകമാക്കുന്നത് അത് നല്ലതല്ല, മറിച്ച് അത് ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു അപ്രിയത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം. എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ ഊർജവും അധ്വാനവും ആദ്യം നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കുക. സ്വന്തം അതിരുകൾ വ്യക്തമായിട്ട് വരയ്ക്കുക. എനിക്ക് സാധിക്കില്ല എന്ന് മാന്യമായി പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് അത് കൂടുതൽ ഗാംഭീര്യവും അന്തസ്സും നൽകും. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയണം. അനാവശ്യമായിട്ടുള്ള ബോധ്യപ്പെടുത്തലുകളും സമ്മതങ്ങളും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. സ്വന്തം നിലനിൽപ്പ്, സ്വന്തം സമാധാനം, ഇതിനൊക്കെ മുൻഗണന കൊടുക്കുക. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ലൈഫ്, അയ്യോ അവർ വിഷമിക്കോ, അവരുടെ ലൈഫ് നോക്കാനായിട്ട് അവർക്കറിയാം. അവരുടെ സമാധാനം നോക്കാനായിട്ട്, അവരുടെ സന്തോഷത്തിനായിട്ട് നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം എന്തിനാണ് ബലി കഴിക്കുന്നത്? അത് ശരിയല്ലല്ലോ. സോ സ്വന്തം ലൈഫിന് മുൻഗണന കൊടുക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും, നിങ്ങൾക്കും അവർക്കുമൊക്കെ കുറച്ച് വിഷമം തോന്നും. പക്ഷേ ആ ഒരു കുഞ്ഞു വിഷമം നല്ലതാണ്. എന്തിനാണെന്നറിയോ? ഭാവിയിൽ നിങ്ങൾ മാത്രം അനുഭവിക്കുന്ന വലിയ വിഷമം ആവാതിരിക്കാനായിട്ട് ആ ഒരു കുഞ്ഞു വിഷമം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടല്ലേ, ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റും എങ്ങനെ ജീവിക്കുന്നുണ്ട്. നമ്മെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ പാരൻസ്, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള പങ്കാളികൾ, ഇങ്ങനെ നമ്മെ ചേർത്ത് പിടിക്കുന്ന എത്രയോ നല്ല ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷേ ആ മനുഷ്യരൊക്കെ നമ്മുടെ കൂടെയുള്ളപ്പോൾ അവരോട് സംസാരിക്കാനോ അവരെ ചേർത്ത് പിടിക്കാനോ അവർക്ക് അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും നൽകാനോ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്താറേയില്ല. അവരൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന തികഞ്ഞ അനാസ്ഥയോടെ നമ്മൾ അവരെ അവഗണിക്കും. അവരുടെ നിശബ്ദമായ സങ്കടങ്ങളെയും സാന്നിധ്യത്തെയും ഒരു സാധാരണ കാര്യമായിട്ട് നമ്മൾ കണ്ടങ്ങ് തള്ളിക്കളയും. ഇതൊക്കെ വലിയൊരു കാര്യമാണോ? ഇപ്പോൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, അച്ഛാ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ, അമ്മേ ഇതൊന്നും വലിയ കാര്യമില്ല, അതൊന്ന് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ സങ്കടങ്ങളൊന്നും കാണാറേയില്ല അല്ലേ. എടോ, ഏത് ബന്ധമാണെങ്കിലും അത് നമ്മുടെ കൂടെയുള്ളപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയോ ഭംഗിയോ നമ്മളറിയില്ല. പക്ഷേ ആ ബന്ധം നമ്മിൽ നിന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു വ്യക്തിയുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുക. പക്ഷെ അപ്പോഴേക്കും പ്രകൃതി നമുക്ക് തിരികെ തരാൻ കഴിയാത്തത്ര ദൂരേക്ക് അവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ. ആരും ഇവിടെ ശാശ്വതമായിട്ട് കൂടെ ഉണ്ടാകാൻ വന്നവരല്ല. ഇന്ന് നിങ്ങളെ കാണാനും നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കാനും നിങ്ങളോട് തർക്കിക്കാനും കാത്തിരുന്ന ആ നല്ല മനുഷ്യർ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. അവർ നമ്മെ വിട്ടുപിരിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തിരി കത്തിച്ച് വെച്ച് കണ്ണീര് വാർത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർ പോയിക്കഴിഞ്ഞ ശേഷം അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് എന്താ കാര്യം? അവരെ ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? എടോ, കരിയറിലെയും മറ്റു തിരക്കുകൾക്കിടയിലും നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യർക്കായിട്ട് ഒരല്പസമയം മാറ്റിവെക്കാനായിട്ട് പഠിക്കണം. ഈ ഒരു നിമിഷത്തിൽ അവരോട് നല്ലൊരു വാക്ക് സംസാരിക്കുക. ചെറിയ ചില പിണക്കങ്ങളും ഈഗോകളൊക്കെ മാറ്റിവെച്ച് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ സാന്നിധ്യമാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. മനുഷ്യരെ അവരുടെ ജീവിതകാലത്ത് തന്നെ സ്നേഹിക്കുക. അവർ കൂടെയുള്ളപ്പോൾ നൽകുന്ന ആ പരിഗണനയും കരുതലുമാണ് ആ ബന്ധങ്ങളുടെ ഭംഗി. വൈകി എത്തുന്ന തിരിച്ചറിവുകളും കുറ്റബോധങ്ങളും കൊണ്ട് സ്വന്തം ജീവിതത്തെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അനാവശ്യമായിട്ടുള്ള ഈഗോ ഒക്കെ മാറ്റിവെക്കാം. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ. അങ്ങനെ ആ ഈഗോ ഒക്കെ മാറ്റിവെച്ച്, എപ്പോഴും തിരക്കാണെന്ന് പറയുന്ന ആ ഒരു തിരക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുക. കാര്യം അവർ പോയ ശേഷം പിന്നെ അവരെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കണം. അവർ നമ്മളെ വിട്ടുപോയതിന് ശേഷം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കുമോ? അത് ഒരിക്കലും നടക്കില്ല. മനസ്സിലായോ? സോ ബന്ധങ്ങളുടെ മൂല്യം ആദ്യം തിരിച്ചറിയണം. അത് ആ ബന്ധങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ തിരിച്ചറിയണം. അവർ പോയി കഴിഞ്ഞല്ല അത് തിരിച്ചറിയേണ്ടത്. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടൊരു കാര്യമില്ല. മനസ്സിലായോ?

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: Ai inda idu kollalo. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളി ശബ്ദം. ഒരു സ്റ്റൈലിൽ ഒതുങ്ങാതെ പോപ്പിനും ഫങ്കിനും ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിനും ഒപ്പം സഞ്ചരിക്കുന്ന ശബ്ദം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. ഇന്ന് ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കൊല്ലംകാരനാണ്, ക്ലാസിക്കലി ട്രെയിൻഡ് ഡാൻസർ കൂടിയാണ്. എല്ലാ പാട്ടുകളെയും സമയമെടുത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ, കേട്ട് കേട്ട് പഠിക്കുന്ന ഒരു ഗായകൻ. വീട്ടിലിരുന്നാണ് അദ്ദേഹം മലയാളം പഠിച്ചത്. അതിനൊപ്പം തന്നെ മറ്റ് ഭാഷകളും ഏറ്റവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടുകാരന് മലയാളം അറിഞ്ഞതുകൊണ്ടാണ് എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഏറെ അഭിമാനത്തോടുകൂടി നമ്മളോട് പറയുന്ന ഒരു ഗായകൻ. എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ കുന്നത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു ശബ്ദം ഒരു പക്ഷെ ബെന്നി ദയാലിന്റേത് തന്നെയാകണം. എന്തായാലും ബെന്നി ദയാലിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത റോബിൻഹുഡ് എന്ന സിനിമയിലെ പാട്ടാണ്. ബെന്നി ദയാലും അച്ചു രാജേഷ്

ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണത്. ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലൂടെ ഉണ്ടായ ഒരു പാട്ട്. ബോംബെയ്ക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബെന്നി ദയാലിനെ വെച്ച് ഈ പാട്ട് ചെയ്യാൻ കുറച്ച് ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിലും ഹാരിസ് ജയരാജിന് ഇത് ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു. എനർജറ്റിക് പാട്ടുകൾ പാടുന്ന ബെന്നിനെ കൊണ്ട് ഈ ഒരു പാട്ട് പാടിയാൽ ശരിയാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ബെന്നിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. ആയുഷ്

എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലോ ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. ഒരു ഇന്റർവ്യൂവിൽ ബെന്നി ദയാൽ പറഞ്ഞിട്ടുള്ളത് ഒരു മോളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ടിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകളുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പാട്ടിനോട് വല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നെ അറിന്താൽ എന്ന സിനിമയിൽ നിന്ന് താമര വരികളെഴുതി ബെന്നി ദയാലും മഹതിയും ചേർന്ന് പാടിയ പാട്ട്, ഹാരിഷ് ജയരാജിന്റെ മ്യൂസിക്കൽ. ഓൺലി ഓൺ അഹല്യ എഫ് എം 90.4. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിക്കാനുള്ള മനസ്സ് തന്നെയാണ് ആ ഗായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ ഒരു ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ബാൻഡിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിലും പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ലിറിക്സ് പോലും എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, എന്നും ഇവോൾവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗായകനാണ് ബെന്നി ദയാൽ. എനിക്ക് തോന്നുന്നു ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെയാണ് മലയാളികളടക്കമുള്ള പല ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ഇല്ലാതെ എനിക്ക് തോന്നില്ല ഒരു ആഘോഷങ്ങളും കടന്നുപോകുമെന്നും. അത്രമാത്രം പാട്ടുകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ചിന്നമ്മ ചിലകമ്മ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു AR റഹ്മാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടായിരിക്കും. പാ വിജയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. സക്കരക്കട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഈ സിനിമ അത്രയും ഹിറ്റായില്ലെങ്കിലും ഈ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാലും ചിന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ചിന്നമ്മ ചിലകമ്മ ഓൺ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

മലയാളി റൂട്ട്സ് അബുദാബി അബ്രിംഗിങ് ചെന്നൈയിലെ പഠനം എസ് ഫൈവിൽ നിന്നുള്ള ഒരു തുടക്കം എ ആർ റഹ്മാന്റെ ശ്രദ്ധ പിന്നെ പല ഭാഷകളിലേക്കും പടർന്ന ശബ്ദം അതാണ് ബെന്നി ദയാലിന്റെ മ്യൂസിക്കൽ ജേണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2007 അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിലെ രണ്ട് പാട്ടുകൾ ആദ്യമായിട്ട് അങ്ങനെ ബെന്നി ദയാൽ എന്ന സിംഗറിന്റെ രണ്ട് സോളോ പാട്ടുകൾ ഇറങ്ങുന്നത് ഈ പാട്ടിലൂടെയാണ്. എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ആൻഡ് അതിൽ തന്നെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്സിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. എ ആർ റഹ്മാന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അതിൽ മെലഡി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ മെലഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്റെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ബെന്നി ഓരോ പാട്ടിലും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന ഒരു പാട്ട്. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ധരൺകുമാർ എന്ന ഒരു സംഗീത സംവിധായകന്റെ ഓൺ എൻജി എന്ന ഗാനത്തിലാണ് അദ്ദേഹം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒത്തിരി പേരുടെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഒരു ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഒരു ഗായകന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളും പാട്ടുകളും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒരു ഫാഷൻ ഐക്കണായിട്ട് പലരും ബെന്നി ദയാലിനെ ചൂസ് ചെയ്തതായിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികൾ എഴുതി, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത്, അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓണ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അപ്പൊ നമുക്ക് മധുര വരെ ഒന്ന് പോയിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. Ah!

ഒരു സിംഗറാണ്, സോങ് റൈറ്ററാണ്, പെർഫോമറാണ്, ഒരു നല്ലൊരു ഡാൻസറാണ്, അങ്ങനെ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെന്നി ദയാൽ എന്ന ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഹിന്ദി, തമിഴ്, തെലുഗ്, മലയാളം, കന്നഡ അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2008 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന ഒരു ഹിന്ദി സോങ്. ആൻഡ് ഒരുപാട് പാട്ടുകൾ പാടിയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഒരു ഒരു വലിയ ബോളിവുഡ് ഹിറ്റ് സമ്മാനിച്ച പാട്ടാണ് പപ്പു ക്യാൻ ഡാൻസ് ഹാല. ആൻഡ് പല സ്റ്റേജ് ഷോസിലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ഏത് പെർഫോമൻസിന് മുന്നിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരാളും കൂടിയാണ്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും പാട്ട് പാടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഗായകരോട് എപ്പോഴും പറയാറുള്ളതാണ് പ്രാക്ടീസ് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ പാട്ടുകൾ പാടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം പ്രാക്ടീസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ബെന്നി ദയാൽ എന്ന സിംഗറിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ജാനേ തൂയ ജാനേന എന്ന സിനിമയ്ക്ക് വേണ്ടി ബെന്നി ദയാൽ, നരേഷ് അയ്യർ, സതീഷ് ചക്രവർത്തി, അസ്ലം ബ്ലേസ്, തൻവി ആൻഡ് ഭാർഗവി ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് ആൽബം സോങ്ങുകൾ കൂടി ഹിറ്റായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2019 എനിക്ക് തോന്നുന്നു. റിയാലിറ്റി ഷോയിലും നമ്മൾ വിനീത് അയാലിനെ കണ്ടിട്ടുണ്ട്. ഒരു മെന്ററായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ടായിട്ട് അവർക്കൊരു ഷോൾഡർ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിനെ തന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആൽബം സോങ് കൂടി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. മലരെ മലരെ എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഫോണും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ടി വി ഷോയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും വിളിച്ചു ചോദിച്ചിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് മലരെ മലരെ എന്ന് പറയുന്ന ഒരു ഗാനം. ബൈ ദ പീപ്പിൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രവിൻ മണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് ബെന്നിത് അയാലും അനിത നായരും സുവി സുരേഷും ഭാർഗവി പിള്ളയും അർജുൻ ശശി അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിൽ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ പാട്ടിൽ. പർട്ടിക്കുലർലി ഇതൊരു എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര നല്ല വിഷ്വൽസ് ഒക്കെ പലർക്കും ഓർക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം എന്തായാലും മലരെ മലരെ എന്ന് പറയുന്ന ബെന്നി ദയാലിന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ അഹലി FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അന്നത്തെ പാട്ടുകളിൽ ഒരു ബോളിവുഡ് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടുകാരന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിനി ജോലിയിൽ പ്രവേശിക്കാം, ഇനി സിനിമയിൽ അധികം ഫ്യൂച്ചറൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊരു പോയിന്റിൽ ബാക്ക് ടു ഓഫീസിലേക്ക് ജോയിൻ ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു കോൾ കിട്ടുന്നത്, 2006, അതും സാക്ഷാൽ AR റഹ്മാനിൽ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ബ്രീഫ് കിട്ടുന്നു, ഹിന്ദിയിലും തമിഴിലും പാട്ട് പാടിപ്പിക്കുന്നു. അങ്ങനെ AR റഹ്മാനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും തന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് ബെന്നി ദയാൽ എന്ന സിംഗറിന് AR റഹ്മാനെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയൊരു അവസരവും അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത പാട്ടുകളാണ് AR റഹ്മാൻ ബെന്നി ദയാലിന് വേണ്ടി സമ്മാനിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്നത് ഒരു പടി മേലെ കൊടുക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് ആ സിംഗറിന് അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൗത്യം ഏറ്റവും ഭംഗിയായി തീർക്കുന്ന ഒരാൾ തന്നെയാണ് ബെന്നി ദയാൽ. സോ അതുകൊണ്ട് തന്നെയാണ് എണ്ണിയാൽ തീരാത്തത്രയും ഗാനങ്ങൾ AR റഹ്മാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും ഓമന പെണ്ണേ എന്ന് പറയുന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. താമര വരികൾ എഴുതി കല്യാണി മേനോനും താമരയും ചേർന്ന് വരികൾ എഴുതി ബെന്നി ദയാലും കല്യാണിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി വിണ്ണൈ താണ്ടി വരുവായ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മലയാളി ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. അണോർമയിലുണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

സംഗീത ലോകത്തേക്ക് ബെന്നി ദയാലിന്റെ ആദ്യകാല പ്രവേശനം എന്ന് പറയുന്നത് S5 എന്ന പോപ്പ് ബാൻഡിലൂടെയാണ്. SS മ്യൂസിക് നടത്തിയ ഒരു ടാലന്റ് ഹണ്ടിലൂടെയാണ് ഈ ഒരു ബാൻഡ് രൂപപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധിച്ചിട്ടാണ് AR Rahman പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് ബെന്നിക്ക് ഒരു വലിയൊരു അവസരം നൽകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായി പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിറിക്സിന്റെ മീനിങ് ഒന്നും അറിയാതെ വളരെ ഭംഗിയായി പാടിയ ഒരു പാട്ട് തന്നെയാണ് ഓള് മെലഡി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് ലിറിക്സിന്റെ മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ് ആയതുകൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞു പാടിക്കോ പാടിക്കോ ഒരു കുഴപ്പമില്ല പാടിക്കോ പാടിക്കോ എന്നുള്ളത്. പക്ഷെ പാടുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു വമ്പൻ ഹിറ്റായി മാറിയ ഒരു പാട്ട് തന്നെയായിരുന്നു. നമ്മുടെ മൂസൻ പരാരി വരികൾ എഴുതി വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓള മെലഡി എന്ന് പറയുന്ന പാട്ട് തല്ലുമാല എന്ന സിനിമയിൽ നിന്ന്. ബെനി ദയാൽ, ഹരിചരൺ, ശേഷാദ്രി, സലീം കുമാർ, വിഷ്ണു വിജയ് എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒണാഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: ജെന്താ പോവാന്?
1: ജെന്താ പോക്ക് ക്യാൻസൽ ചെയ്തത്?
0: ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ.
1: കുറച്ചുകാലം കമ്പനി അടിച്ചു നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ?
0: നോക്കി നോക്കാം.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം എണ്ണിയാൽ തീരാത്ത ഗാനങ്ങൾ പാടിയിട്ടുള്ള അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ബെന്നി ദയാൽ എന്ന സിംഗർ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ബെന്നി ദയാലിന്റെ ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് 24 എന്ന സിനിമയിലെ കാലം യൻ കാതലിയോ എന്ന് പറയുന്ന പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ബെന്നി ദയാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ എന്ന നിലയിൽ ഒരുപാട് നല്ല പാട്ടുകൾ എ ആർ റഹ്മാനു വേണ്ടി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കും എ ആർ റഹ്മാൻ എന്താണ് വേണ്ടത് ബെന്നി ദയാലിൽ നിന്ന്. അത് കൃത്യമായി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ചില പാട്ടുകളിൽ ബെന്നി ദയാലിനോട് ജസ്റ്റ് സ്കില്ലറ്റ് മാൻ എന്നൊക്കെ പറയും അദ്ദേഹം. സോ ദാറ്റ് എന്താണോ ബെന്നിയുടെ കയ്യിലുള്ളത് അത് ബെന്നി എടുത്തോളൂ പാടിക്കോളൂ എന്നുള്ളൊരു ഫ്രീഡം ചില പാട്ടുകളിൽ അദ്ദേഹം കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാലം യൻ കാതലിയോ എന്ന് പറയുന്ന 24 എന്ന സിനിമയിലെ പാട്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ള നുവൻസസ് ഉള്ള ബെന്നിയുടെ ശബ്ദത്തിന്റെ ഒരു റേഞ്ചിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈരമുത്തു വരികൾ എഴുതി ബെന്നി ദയാലും അഭയ് ജോധ്പുർക്കറും ശശ്വാന്ത് സിംഗും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി എഫ് എം 90.4, ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

തിരിച്ചെത്തിയിരിക്കുകയാണ് ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ അഹലി എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഈര വിത്യു. സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളിയുടെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ബെന്നി ദയാൽ എന്ന അതുല്യ ഗായകനെ പറ്റി എനിക്ക് തോന്നുന്നു അമ്പിളി എന്നൊരു സിനിമയിൽ കൂടി അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു, ഒരു ചെറുകിളിയുടെ എന്ന ഗാനം. ഒരു നല്ല രസമാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് പാട്ടിന്റെ ടെക്സ്ചർ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് ബെന്നി ദയാലിനൊപ്പം ചെറിയൊരു കിഡ്സിന്റെ ഒരു കോറസ് സെഷനും കൂടി ഈ പാട്ടിൽ വരുന്നുണ്ട്. ആൻഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മലയാളം പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കോമ്പോസിഷൻ തന്നെയാണ് വിഷ്ണു വിജയുടെ അമ്പിളി എന്ന സിനിമയിലെ ഒരു ചെറു കിളിയുടെ എന്ന് പറയുന്ന ഗാനം. ആൻഡ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ശബ്ദം അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെന്നി ദയാൽ അല്ലാതെ മറ്റൊരു സിംഗറിന്റെ ശബ്ദം നമുക്ക് അവിടെ ചിന്തിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഈ പാട്ടാണ് അടുത്തതായി അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമ്പിളി എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാർ വരികൾ എഴുതി, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത്, ബെന്നി ദയാൽ പാടിയ പാട്ട് ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.